0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 11 വ്യാഴാഴ്ച. കൊലവർഷം 1201, ഇടവമാസം 28 രേവതി നക്ഷത്രം. APJ അബ്ദുൽ കലാം പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാചകമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, പക്ഷേ അവ വെറും ആഗ്രഹങ്ങളായി അവശേഷിക്കണോ അതോ യാഥാർത്ഥ്യമാകണോ എന്നത് നമ്മുടെ പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കും. നിങ്ങളെ ആവേശഭരിതരാക്കുന്ന, തളരാതെ മുന്നോട്ട് നയിക്കുന്ന ആ വലിയ സ്വപ്നത്തിന് പിന്നാലെ ഇന്ന് മുതൽ നമുക്ക് പായാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശരി അഥവാ യെസ്. പല കാര്യങ്ങളിലും നാം യെസ് മൂളും വരും വരാഴികകൾ ആലോചിക്കാതെ തന്നെ. ഒരാൾ നമ്മോട് പൈസ കടം ചോദിച്ചു എന്നിരിക്കുക, നാം ശരി നോക്കട്ടെ തരാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്ക് ആശ കൊടുക്കുന്നു. അയാൾ അത് മുതലാക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഓരോ സഹായങ്ങൾ ചോദിച്ച് പലരും, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ബന്ധുക്കളും എത്തും. ഇവിടെയൊക്കെ നമുക്ക് പ്രാവർത്തിക

ആർക്കും ആർജിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുവാണ്. അത് ഏറെ അളവിൽ ഏവർക്കും ലഭ്യമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹമെന്നത് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ ആവനാഴിയിൽ മോക്ഷം കിട്ടാതെ കിടക്കുന്ന അമ്പുകളാണ്. സ്നേഹം പോലെ തന്നെയാണ് കൊച്ചു കൊച്ചു അഭിനന്ദനങ്ങൾ, നന്ദി പ്രകടനം, നല്ല വാക്കുകൾ. ഇവയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. ഉണർന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എല്ലാ ദിവസവും ഒരു മാറ്റവുമില്ലാതെ പെരുമാറുന്ന അംഗങ്ങൾ ഉണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. എന്നാൽ വളരെ കാര്യക്ഷമമായ കൃത്യമായ സമയപരിധിക്കുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും അടുക്കള, വീട്, പരിസരം ഇവ വൃത്തിയായി സൂക്ഷിച്ചും ഒരു വീടിനെ വീടാക്കുന്ന ധാരാളം സ്ത്രീജനങ്ങളുണ്ട്. പലപ്പോഴും അവർക്ക് തിരികെ ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും പരാതികളും ആയിരിക്കും. എന്നാലും പലരും എന്തോ ബാധ്യതയുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പ്രകടിപ്പിക്കുന്നവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ഒരു പേരുണ്ട്, അഹങ്കാരി. തെറ്റൊന്നും ചെയ്യാതെ തൻ്റെ തുറന്നു പറച്ചിലിൻ്റെ പേരിൽ, നോ പറയുന്നതിൻ്റെ പേരിൽ നാമൊക്കെ പലപ്പോഴും അഹങ്കാരി എന്ന പദത്തിന് അർഹരാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനസ്സ് വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് ആ പട്ടം അങ്ങ് സ്വീകരിക്കുക. നാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രതികരിക്കാൻ മുതിരാതെ മൗനം അവലംബിക്കുക. കാരണം അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് അർത്ഥപൂർണമായ മൗനം തന്നെയാണ്. ഏതവസ്ഥയിലും പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നോ പറയേണ്ട സ്ഥലത്ത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സന്തോഷം, സമാധാനം അത് ഏറെ വലുതായിരിക്കും. എന്നാൽ താൽക്കാലികമായ പ്രശ്നപരിഹാരത്തിനായി നോ പറയേണ്ട ഇടങ്ങളിൽ യെസ് പറയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് നമ്മുടെ വരും നാളുകളിലെ സമാധാനവും സന്തോഷങ്ങളുമാണ്. ധാരാളം വാഗ്ദാനങ്ങൾ ഒരു ലോഭവുമില്ലാതെ തരികയും കൂടെ കൂടെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ കരുതിയിരിക്കുക, അത് അപ്പക്കഷണങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുകയും പിന്നീട് ഉപാധികളോടെ വീണ്ടും അടുത്തുകൂടി നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ മാത്രമേ അറിയൂ. അവർക്ക് കൊടുക്കാൻ ധാരാളമുണ്ടെങ്കിലും അതിന് തീർത്തും മുതിരില്ല. ഇങ്ങനെ ധാരാളം ആളുകൾ, വിവിധ പ്രകൃതവും സ്വഭാവവും സംസ്കാരവും ഉള്ളവർ നമുക്ക് ചുറ്റും വിഹരിക്കുന്നു. ആദ്യമേ മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെയും ശരിയായ നിലപാടുകൾ എടുക്കാൻ ശീലിക്കുക. നോ പറയേണ്ടിടത്ത് എവിടെയായാലും ഉറച്ച സ്വരത്തിൽ നോ പറയുക. ജീവിതം ആനന്ദമയമാക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 11-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവകാരിയായ ലാലാ ലജ്പത് റായിയെ ബർമയിലെ മണ്ടാലെ ജയിലിലേക്ക് നാടുകടത്താൻ ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിട്ടത് ഈ കാലയളവിലായിരുന്നു. പഞ്ചാബിലെ കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. വിചാരണ കൂടാതെ അദ്ദേഹത്തെ തടവിലാക്കിയത് ഇന്ത്യയിലുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഈ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാർക്കിടയിൽ കൂടുതൽ ഐക്യമുണ്ടാക്കാനും സ്വദേശി പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടാനും കാരണമായി. അദ്ദേഹത്തിന്റെ ധീരതയും പോരാട്ട വീര്യവും ഇന്ത്യൻ യുവാക്കൾക്ക് വലിയ ആവേശമായി മാറി. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേലയ്ക്കും മറ്റ് 7 സഹപ്രവർത്തകർക്കും പ്രിട്ടോറിയ സുപ്രീം കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് 1964 ജൂൺ 11-നാണ്. റിവോണിയ ട്രയൽ എന്നാണ് ഈ വിചാരണ അറിയപ്പെടുന്നത്. ഭരണകൂടത്തിനെതിരെ അട്ടിമറിക്ക് ശ്രമിച്ചു എന്നതായിരുന്നു കുറ്റം. ഈ വിധി അദ്ദേഹത്തെ റോബൻ ഐലൻഡിലെ ജയിലിലേക്ക് നയിച്ചു. ലോകമെമ്പാടും വർണ്ണവിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകാൻ ഈ വിധി കാരണമായി. 27 വർഷത്തെ തടവിന് ശേഷം പുറത്തുവന്ന മണ്ടേല പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാനഡയിലെ തദ്ദേശീയരായ കുട്ടികളെ നിർബന്ധപൂർവ്വം പാർപ്പിച്ച് പഠിപ്പിച്ചിരുന്ന റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നടന്ന ക്രൂരതകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കനേഡിയൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ പാർലമെന്റിൽ ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞത് 2008 ജൂൺ 11-നാണ്. സാംസ്കാരികമായി തദ്ദേശവാസികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ഭരണകൂട നടപടിയായി ഇത് വിലയിരുത്തപ്പെടുന്നു. 10 ആണ്ടുകളോളം നീണ്ട വിവേചനത്തിന് ശേഷം നടന്ന ഈ മാപ്പ് പറച്ചൽ ആഗോളതലത്തിൽ തദ്ദേശീയ ജനതയുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു. ജോൺ രാജാവും ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാരും തമ്മിൽ അധികാരം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട മാഗ്നാ കാർട്ട ഉടമ്പടിയുടെ നിർണായക ചർച്ചകൾ റണ്ണിമീഡിൽ നടന്നത് 1215 ജൂൺ 11-നാണ്. ജൂൺ 15-നാണ് ഇതിൽ ഒപ്പുവെച്ചതെങ്കിലും ഉടമ്പടിയുടെ കരട് തയ്യാറാക്കിയതും രാജാവിനെ കൊണ്ട് അംഗീകരിപ്പിച്ചതും ഈ ദിവസങ്ങളിലാണ്. ആധുനിക ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെയും അടിസ്ഥാന രേഖയായി ഇത് കണക്കാക്കപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 11-ാം തീയതി. കേരളം വളരുന്നു, പശ്ചിമഘട്ടത്തെ കേറിയും കടന്നും, ചെന്നന്യ നാട്ടിൽ എന്ന് തുടങ്ങുന്ന വരികളിലൂടെ ഓരോ മലയാളിയുടെയും ഉള്ളിൽ അഭിമാനത്തിന്റെ കനൽ കോരിയിട്ട മഹാകവി പാലാ നാരായണൻ നായരുടെ ചരമദിനമാണ് ഇന്ന്. അക്ഷരങ്ങളിലൂടെ കേരളത്തിന്റെ പച്ചപ്പും സംസ്കാരവും ലോകത്തിന് കാണിച്ചു തന്ന കാവ്യപ്രതിഭയായിരുന്നു അദ്ദേഹം. മലയാള സാഹിത്യത്തിൽ കേരളീയം എന്ന പേരിൽ 8 ഭാഗങ്ങളിലായി അദ്ദേഹം രചിച്ച കാവ്യസമാഹാരം ഒരു ചരിത്രമാണ്. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിതവും ആ വരികളിൽ തുടിച്ചു നിന്ന്. ആധുനിക മലയാള കവിതയിൽ പ്രകൃതിയെ ഇത്രമേൽ പ്രണയിച്ച മറ്റൊരു കവിയുണ്ടോ എന്ന് സംശയമാണ്. കോട്ടയം ജില്ലയിലെ പാലായിൽ ജനിച്ച അദ്ദേഹം തന്റെ നാടിന്റെ പേര് സ്വന്തം പേരിനൊപ്പം ചേർത്ത് പിടിച്ചു. അധ്യാപകനായും സൈനികനായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആ അനുഭവങ്ങളെല്ലാം തന്റെ കവിതകൾക്ക് കരുത്താക്കി മാറ്റി. അമൃതകല, സന്ധ്യ, ആനകേറാമല തുടങ്ങിയ നിരവധി കൃതികളിലൂടെ മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. 1959 കാളിയച്ചൻ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. വള്ളത്തോൾ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി മലയാളത്തിലെ പ്രമുഖ അംഗീകാരങ്ങളെല്ലാം അദ്ദേഹത്തെ തേടിയെത്തി. എങ്കിലും സാധാരണക്കാരന്റെ മനസ്സിൽ കേരളത്തിന്റെ കവിയായി നിലനിൽക്കുന്നതാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. 2008 ജൂൺ 11 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഭൗതികമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും കേരളത്തിന്റെ മണ്ണും മരവും മനുഷ്യരും ഉള്ളിടത്തോളം കാലം ആ വരികൾ ഇവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആ മഹാകവിക്ക് മുന്നിൽ ഇന്ന് നമുക്ക് പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സമയത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: നമസ്കാരം, ഇൻഫോ 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്ല. കുത്തനെ ചെരുവകളുള്ള മലയോര മേഖലകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കെട്ടിട സമുച്ചയങ്ങളുടെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി പഠനങ്ങൾ, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവ നൽകുന്നതിനായി യോഗ്യരായ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് താൽപര്യപത്രം ക്ഷണിച്ചു. സ്ഥാപനത്തിന് മലയോര മേഖലകളിലെ വികസനം, അത്യാധുനിക സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ സാങ്കേതിക വിദ്യകൾ, പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട രൂപകൽപ്പന എന്നിവയിൽ പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. AICTE, UGC, SIR അംഗീകാരമുള്ളതോ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ മേൽനോട്ടത്തിലുള്ളതോ ആയിരിക്കണം. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രവൃത്തി പരിചയം തെളിക്കുന്ന രേഖകൾ, ഉദ്ദേശിക്കുന്ന കൺസൾട്ടിംഗ് ഫീസ് സഹിതം ഡയറക്ടർ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, കേശവദാസപുരം, പട്ടം, പാലസ് PO, തിരുവനന്തപുരം. 69 50 04 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. അവസാന തീയതി 15. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04912527196. നമ്പർ ഒരിക്കൽ കൂടി 04912527196. പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോണ്ടഡ് ലെക്ചർമാരുടെ താൽക്കാലിക ഒഴിവ്. 1 വർഷത്തെ നിർബന്ധിത ടീച്ചിംഗ് ഇന്റേൺഷിപ്പ് ലഭ്യമാക്കുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി 1 വർഷത്തേക്കോ ആണ് നിയമനം. പ്രതിമാസം 32,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്നും. MSc നഴ്സിംഗ്, കേരള നഴ്സ് ആൻഡ് മിഡ്വൈസ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ 1 സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി June 23 രാവിലെ 11 പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മെയിൻ ബ്ലോക്കിൽ 3rd floor സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ ഹാജരാകണം. കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത SSLC തത്തുല്യം. SC ST വിഭാഗക്കാർക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. June 22 അപേക്ഷകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85 47 00 50 86. നമ്പർ ഒരിക്കൽ കൂടി 85 47 00 50 86. പാചകവാതകം, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, വിതരണക്കാർ എന്നിവരെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതി പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറത്തിന്റെയും പെട്രോ പ്രൊഡക്ട്സ് ഗ്രീവൻസ് റെസിഡൻഷ്യൽ ഫോറത്തിന്റെയും യോഗം ജില്ലാ കളക്ടർ കെ സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതി പരിഹാരത്തിനായി ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ വാർ റൂം പ്രവർത്തിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കെൽട്രോണിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്ത അവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർട്ടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, പ്രിന്റ് മീഡിയ, വീഡിയോ ക്യാമറ പരിശീലനം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്ര പരിശീലനം നൽകും. യോഗ്യത ബിരുദം പ്ലസ് ടു. അവസാന തീയതി June 20 തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 95 44 95 81 82. നമ്പർ ഒരിക്കൽ കൂടി 95 44 95 81 82. ജില്ലാ മത്സ്യ വിത്തുൽപാദന കേന്ദ്രത്തിലേക്ക് മത്സ്യത്തീറ്റ വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 4 mm 9000 kg, 0.5 mm 4300 kg എന്നിവയാണ് വേണ്ടത്. ടെൻഡർ June 15 രാവിലെ 11 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 281 1143. നമ്പർ ഒരിക്കൽ കൂടി 0491 281 1143. ഭാരത സെൻസസിന്റെ ഭാഗമായി പാലക്കാട് നഗരസഭയിലെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയോഗിച്ച എന്യൂമറേറ്റർമാർ, സ�പ്പർവൈസർമാർ എന്നിവർക്കായി June 11, 12, 15 തീയതികളിൽ ഗവൺമെന്റ് മോയ്സ് മോഡൽ ഹൈസ്കൂളിൽ പരിശീലനം നടത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിലെ വർക്കിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ അഡ്മിഷൻ കൌൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ June 12 രാവിലെ 10 മുതൽ 11 വരെ നടക്കും. SSLC, പ്ലസ് ടു, VHSE, ITI, KGCE മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയുമായി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 25 72 640. നമ്പർ ഒരിക്കൽ കൂടി 0491 25 72 640. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
4: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
5: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: അക്ഷര നക്ഷത്രം കോർത്ത്

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ്
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ എച്ച് ആർ ഫിനാൻസ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ്.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ദാ ഇപ്പോ ഈ നിമിഷം കൃത്യമൊരു 86,400 രൂപ വീണിട്ടുണ്ട്. ഇത് പറയുമ്പോ ഒരു സന്തോഷമില്ലേ? വേഗം പോയി ഫോൺ നോക്കാൻ തോന്നണല്ലേ. പറയണതൊക്കെ സത്യമാണോ? പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് നിങ്ങൾ അത് ചിലവാക്കി തീർത്തില്ലെങ്കിൽ ആ പണം, ഈ 86,400 എന്ന ആ ഒരു തുക അപ്രത്യക്ഷമാകും. നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യുക? ഈ പൈസ ഉപയോഗിച്ചിട്ട് 86,400 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. ഈ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചില ആളുകൾ ചിലപ്പോൾ സ്വർണം വാങ്ങും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എന്തായാലും ഒരൊറ്റ പൈസ പോലും ബാക്കി വെക്കില്ല. സത്യമല്ലേ? 12 മണിക്ക് മുൻപേ 86,400 രൂപ എങ്ങനെയും ചെലവാക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു തുക വരുന്നുണ്ട്. പക്ഷെ അത് രൂപയായിട്ടല്ല, സെക്കൻഡുകളായിട്ടാണ്. ദിവസവും കൃത്യം 86,400 സെക്കൻഡ്സ് നമുക്ക് നേച്ചർ തരുന്ന സംഭവമാണ്. അതിൽ എത്ര സെക്കൻഡുകൾ നമ്മൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, എത്ര സെക്കൻഡുകൾ നമ്മൾ വെറുതെ കളയുന്നുണ്ട്, അങ്ങനെ നമ്മുടെ ആ ഒരു വലിയ സമ്പാദ്യം നമ്മൾ എവിടെയാണ് കൂടുതൽ ചെലവാക്കണേ, അതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ഇത്. എഴുത്തോല, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഈ വിലയേറിയ സമയം നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വഴിയിൽ പോകുന്ന ആരോ നമ്മളെക്കുറിച്ചൊരു മോശം കമൻറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഒരു റീലിന് താഴെ വന്നിട്ട് ആരോ മോശം കമൻറ്റ് ഇട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അത് നമ്മൾ എന്താ ചെയ്യുക, അടുത്ത 24 hours നമ്മൾ അത് ആലോചിച്ച് വിഷമിക്കും, അല്ലെങ്കിൽ അവരോട് വഴക്കിടും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലെ സമയം എടുത്ത് നിങ്ങൾ ആർക്കോ ദാനം ചെയ്യുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ കൊടുക്കേണ്ട സമയം നിങ്ങളെ അറിയ പോലും ഇല്ലാത്ത ആർക്കോ വേണ്ടിയിട്ട് കളയുന്ന ആലോചിച്ച് നോക്കിക്കുക, അത് എത്ര വലിയ മണ്ടത്തരമാണ് നമ്മൾ ദിവസം ചെയ്യണത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ സമയം ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നെക്സ്റ്റ് സോങ്ങിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വെയിറ്റിംഗ് ആണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നാളെ പഠിക്കാം, നാളെ മുതൽ ആരോഗ്യകാര്യം ശ്രദ്ധിക്കാം, നാളെ മക്കളോട് സംസാരിക്കാം, നാളെ ഞാൻ ആ കാര്യം എന്തായാലും ചെയ്തിരിക്കും. അങ്ങനെ അങ്ങനെ നാളെ എന്നുള്ളൊരു കാര്യം, നാളെ ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവം പ്രായഭേദമന്യേ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വാക്കിന്റെ പുറകെയാണ് എല്ലാവരും നാളെ നാളെ നാളെ അല്ലെ. നമ്മളൊക്കെ സ്വയം പറയുന്ന ഏറ്റവും വലിയ നുണ. മനുഷ്യന്റെ കലണ്ടറിൽ നാളെ എന്നൊരു ദിവസം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അത് എപ്പോഴും ഇന്ന് മാത്രമായിരിക്കും അല്ലെ. നമ്മൾ മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും പല മനുഷ്യരും പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾ ഈ നുണയുടെ വലിപ്പം മനസ്സിലാക്കുന്നത്. നാളെ സംസാരിക്കാം, നാളെ ഞാൻ ആ വഴക്ക് തീർക്കാം, നാളെ അയാളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നു. നാളെ ഒരു പക്ഷെ അയാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലോ, ഈ ലോകത്ത് തന്നെ ഇല്ലെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം, കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതൊന്ന് ആലോചിച്ചിരിക്കൂ. ഞാനിപ്പോ വരാം, ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കൂടെ കൂടെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദാ അങ്ങ് പോവാണേ. എഴുത്തോലയിൽ നിന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ വസ്ത്രങ്ങളോ ഉപയോഗിക്കാത്ത സാധനങ്ങളോ കുന്നുകൂടി കിടന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതെടുത്ത് കളയും അല്ലേ, നമ്മൾ വീട് വൃത്തിയാക്കും. പക്ഷേ ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മളോട് ആരെങ്കിലും ചെയ്ത ദ്രോഹങ്ങൾ, പഴയ ദേഷ്യം, കുറ്റബോധം, പക, ഇതൊക്കെ കാലങ്ങളായിട്ട് ചുമന്ന് നടക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ഉള്ളിൽ വലിയ ഭാരം പേറിയിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും നടക്കുന്നത്. ഈ ഭാരം ചുമന്നുകൊണ്ട് എങ്ങനെയാ ജീവിതത്തിൽ മുന്നോട്ട് ഓടാൻ പറ്റുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം. നമ്മളോടൊരാളൊരു തെറ്റു ചെയ്തു, മോശം ചെയ്തു, എന്നാലും അയാൾ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആ കാര്യം നമ്മളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോടൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതല്ലോ ആക്ച്വലി അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സിനാണ് സമാധാനം കിട്ടുക അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ പഴയ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. മനസ്സങ്ങനെ ലൈറ്റ് ആകുമ്പോൾ മാത്രമേ ലൈഫ് ബ്യൂട്ടിഫുൾ ആവൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

യെസ് 48 ടീമുകളുടെ പോരാട്ടം കാണാനായി ഇന്ന് മുതൽ തുടക്കം കുറിക്കുന്നു ഫിഫ വേൾഡ് കപ്പ് 2026. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ദിവസങ്ങൾ അല്ലേ. ഫുട്ബോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു നാഷണാലിറ്റിക്കും വലിയൊരു പ്രസക്തിയൊന്നും ആരും കൊടുക്കാറില്ല. ഇപ്പോൾ ഏറ്റവും അധികം എല്ലാവരും പറയുന്നതാണ് നമുക്കെല്ലാവർക്കും സെക്കൻഡ് നാഷണാലിറ്റി കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. കാരണം പലരും ഇപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ കൂടി നമ്മൾ ഈയിടെ ആയിട്ട് എങ്ങനെയാണ് ബ്രസീൽ, അർജന്റീന, ആ ഒരു കൈൻഡ് ഓഫ് പോർച്ചുഗൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോവാറ്. കാരണം വേറൊന്നുമല്ല, ഫിഫ വേൾഡ് കപ്പ്. അതങ്ങനെയാണ് അല്ലേ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുന്ന നിമിഷമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ കേരളത്തിലേക്ക് വരാണെങ്കിൽ, ഇവിടെ ഒരു ഫാൻ ബേസിന് ഫുട്ബോളിന് വേണ്ടിയിട്ട്, ഫുട്ബോളിന് അത്രമാത്രം അധികം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം. അതെ, അതങ്ങനെ തന്നെയാണ്. പലപ്പോഴും പല രാജ്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്, കേരളം ഒരു സംസ്ഥാനമാണോ അത് മറ്റൊരു രാജ്യമാണോ എന്ന് വരെ പലരും തിങ്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് നമ്മുടെ ലവ്, നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. യെസ്, അങ്ങനെ ദേ മറ്റൊരു വേൾഡ് കപ്പ് കൂടി. 4 വർഷമാണ് നമ്മളിങ്ങനെ കാത്തിരിക്കാറ് ഓരോരോ വേൾഡ് കപ്പ് വരാൻ വേണ്ടിയിട്ടും. ഓരോരോ ടീമുകളായിട്ട് ദേ ആയുധങ്ങളും ഒന്നും ഇല്ലാത്തൊരു വാക് പോരിന് തുടക്കം കുറിക്കുന്ന ആ ഒരു വേൾഡ് കപ്പ്. പലരും ഇപ്പോൾ തന്നെ ജേഴ്സികളായി, പല പല ടീമുകളായി, പല പല ഗ്രൂപ്പുകളായി, പല പല സ്റ്റാറ്റസുകളായി, സ്റ്റോറികളായി ഒക്കെ ആ ഒരു മത്സരത്തിന്റെ ആവേശം നിറച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും പല പല കൂറ്റൻ ഫ്ലെക്സുകളും ബോർഡുകളൊക്കെ ഇങ്ങനെ പൊങ്ങുകയാണ് അല്ലേ. അതിലും ഒരു കോമ്പറ്റീഷനാണ്. ഇവിടെ പാലക്കാട് ദേ ബ്രസീലിന്റെ ഒരു ഫ്ലെക്സ് വരുന്നു എങ്കിൽ ദേ ഇപ്പുറത്തെ സൈഡിൽ അർജന്റീനയുടെ ഒരു ഫ്ലെക്സ് വരുന്നു, അതാ ദേ പോർച്ചുഗലിന്റെ ഒരു മറ്റൊരു ഫ്ലെക്സ് വരുന്നു. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഗായ്സ്. ഈ ഒരു ലോകമെമ്പാടും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആവേശം, ആ ഒരു ആവേശത്തിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മളും ആ ഒരു ആവേശം ഒട്ടും കളയാതെ തന്നെ വേണ്ടി അഹല്യ വിശ്വസലം വരാൻ വേണ്ടിയിട്ട്. യെസ്, ഇന്നത്തെ അഹല്യ വിശ്വസമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പുതേ ആ ഒരു വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ നമ്മളും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്നത്തെ അഹല്യ വിശ്വസ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും സ്വാഗതം അഹല്യ വിശ്വസിലേക്ക്. ഞാൻ ഇന്ന് ഏറ്റവും ആദ്യം ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഷക്കീറയുടെ സോങ് ആണ് വക്ക വക്ക അല്ലെ. എനിക്കിപ്പോ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരുപാട് സോങ്സ് ഉണ്ട്. വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിട്ട് ഒരുപാട് സോങ്സ് ഉണ്ട്. പക്ഷെ ഈ വക്ക വക്ക ഉണ്ടാക്കിയ ഒരോളം ബാക്കിയുള്ള സോങ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ ഇന്ന് വക്ക വക്കയായിട്ടാണ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദേ നമ്മൾ ഇന്ന് വേൾഡ് കപ്പ് വിശേഷങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ ഒരുവിധം നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കുട്ടി ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. എനിക്കറിയാനായിട്ട് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഗായ്സ്. നിങ്ങൾ വേൾഡ് കപ്പിൽ ഏതാണ് ടീം? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും നാള് 32 ടീമായിരുന്നു. യെസ്, 32 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് അതേ ഇപ്പോൾ 48 ടീമിലേക്ക് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഒരു 2050 ആവുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇന്ത്യയും ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ ഒരു 138. യെസ്, അതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, ആ ഒരു സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി പതിയെ നമ്മളും എത്തും ഈ ഒരു ലിസ്റ്റിൽ അല്ലെ. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യവും ആ ഒരു കൊടിയും ആ ഒരു വേൾഡ് കപ്പിൽ ഒരിക്കൽ പാറും. പക്ഷേ മറ്റൊരു സന്തോഷം കേട്ടോ, കണ്ണൂരിൽ നിന്ന് ഒരു കണ്ണൂരുകാരൻ, നമ്മുടെ മലയാളി താരം ഖത്തർ ടീമിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ. യെസ്, അതുപോലെ ഒരുപാട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ പ്രണയിക്കുന്ന, അതാണ് എന്റെ ജീവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അത് വലിയൊരു മോട്ടിവേഷനാണ്. ഒരു നാൾ, യെസ് വൺ ഡേ, ആ ഒരു ഡേ നമുക്കുണ്ടാവും എന്നുള്ളൊരു കാര്യം. അപ്പൊ എന്തായാലും ദേ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നേ? നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ്? ബ്രസീലാണോ, അർജന്റീനയാണോ, പോർച്ചുഗലാണോ, സ്പെയിനാണോ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അതിൽ ഏതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടീം? സോ സിമ്പിൾ. ഇന്നത്തെ ഈ ഫുട്ബോൾ ആരാധകരുടെയൊക്കെ ആ ഒരു കോൾസ് ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതല്ലെങ്കിൽ സീസണൽ ആവുന്ന കുറച്ച് പേരുണ്ട്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ഇങ്ങനെ ഫുട്ബോളൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടീമാണ്. ഓക്കെ, മാക്സിമം കാണാൻ നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ പോലും എനിക്കിനി ആഴത്തിൽ എല്ലാ പ്ലെയേഴ്സിന്റെ പേരൊന്നും അങ്ങനെ കിട്ടാറില്ല. പക്ഷെ എന്നാൽ പോലും നോർമലി എല്ലാവരും പറയില്ലേ, എന്താ പറയാം, നെയ്മർ,
അതുപോലെ മെസ്സി, റൊണാൾഡോ, അങ്ങനെ ഒരു മൂന്ന് പേരുടെ പേരറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ടീം എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നിട്ട് ആ മൂന്ന് ടീമിൽ ചൂസ് ചെയ്ത് പോകുന്നവരും ഞാൻ കാണാറുണ്ട്. പക്ഷെ അതല്ലാതെ ആഴത്തിൽ കളിയെ സ്നേഹിക്കുന്ന, ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ അതെ, എന്റെ ചോദ്യം മനസ്സിലായല്ലോ. സിമ്പിളാണ്, നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഏതൊക്കെ ടീമിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് വെമ്പിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും വേഗം വേഗം വിളിച്ചോളൂ, അപ്പൊ തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8 2 8 1 5 0 9 0 0 82 81 50 90 0.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിശ്വസമായി ഇന്ന് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. യെസ്, അങ്ങനെ ഞാനിന്ന് ചോദിച്ച കാര്യം, നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ് എന്നതായിരുന്നു എന്റെ ഇന്നത്തെ ചോദ്യം. അപ്പൊ ദേ വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ദേ ഇതാണ് കേട്ടോ, 8 0 0. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് ഞാൻ പോവാൻ പോവാണ്. നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി, ശബ്ദം അല്പം കുറവുണ്ടോ? ഉറക്കെയാണ് സംസാരിക്കുന്നേ. ഓക്കെ, പറയൂ സിന്ധു ചേച്ചി. വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്. അടിപൊളി. ഏത് ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നേ? അറിയും. ഏത് ടീമിനെയാണ് മക്കളും സിന്ധു ചേച്ചി ഒക്കെ സപ്പോർട്ട് ചെയ്യാറ്?
3: അർജന്റീന, മെസ്സി.
2: അതാണ് ഇത്തവണ ആര്

0: കപ്പടിക്കും.
1: റൊണാൾഡോ
0: ഇഷ്ടമാണ്. ആഹാ, അമ്മ എന്താ, അമ്മ എന്താ ഇങ്ങനെ രണ്ട് വള്ളത്തി കാലിടുന്ന, എവിടെയെങ്കിലുമൊക്കെ നില്ല്. ഓ, സെന്റിമെന്റ്സ് അങ്ങനെയെന്ന് വയ്യാന്ന്, സ്നേഹം കൊണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇത്തവണ ആരായിരിക്കും കപ്പടിക്കാൻ പോകുന്നേ? മെസ്സി തന്നെ. ഓ, അർജന്റീന തന്നെ കപ്പടിക്കുന്നാണ് പറയുന്നേ. നോക്കാം, ലാസ്റ്റ് അവര് കപ്പൊക്കെ കൊണ്ടുപോയി, ഇത്തവണയും കൊണ്ടുപോയില്ലയോ, നമുക്ക് നോക്കാം. അതാ നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ സിന്ധു ചേച്ചി, പറയൂ, ഇന്ന് സ്പെഷ്യൽ വിഷസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചിക്കും സൂപ്പർ ഡൂപ്പർ ഡേ ആവട്ടെ എന്ന് ഞാനും വിഷയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി പറയുന്നു അർജന്റീന കപ്പ് കൊണ്ടുപോകുന്ന, നോക്കാം നമുക്ക് ഇത്തവണ ആര് കപ്പടിക്കുന്നുള്ളത്. എനിവേ നമുക്ക് നെക്സ്റ്റ് കോളർ എത്തുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ അഖിലിയ കുടുംബത്തിൽ ശ്യാമസുന്ദര പുഷ്പമെ തിരിച്ചാൽ ചേർന്ന് ജപന്തിപ്പോൾ അഖിലിയ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട പ്രിയങ്കര് വി ആർ ആഹില്യ എന്നെ അവർക്ക്.
0: അയ്യോ പോയോ? ഹലോ, ആഹാ, ആയില്ല എമ്മ അവറുകൾ വരെ എത്തി. എമ്മയൊക്കെ എവിടെ നിന്ന് കിട്ടി? ഓക്കെ, എനിവേ അത് മുഴുവൻ ഇങ്ങോട്ട് എത്തിയില്ല, കോള് ഡ്രോപ്പായി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് റേഞ്ച് കാര്യങ്ങൾ കൂടി ഒന്ന് എന്തായാലും നോക്കണം കേട്ടോ, എന്നിട്ടൊന്ന് വിളിക്കാനായിട്ട് നോക്കുക. എനിവേ നമുക്ക് അഗെയിൻ ഒരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ,
0: ആഹാ,
2: ഷൈഫുദ്ദീൻ
0: ചേട്ടാ, സുഖല്ലേ? അടിപൊളി, സുഖായിരിക്കട്ടെ. ദേ വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാണ്.
2: എനിക്ക് കളിയോടൊന്നും അത്ര താല്പര്യമില്ല.
0: എനിക്ക് താല്പര്യമില്ല, ഞാൻ ഒട്ടും കാണില്ല. പിന്നെ എന്തിനോടാ ഏറ്റവും താല്പര്യം?
2: ക്രിക്കറ്റായ നോക്കും.
0: ഓ, ക്രിക്കറ്റായാ നോക്കും. ഫുട്ബോളിനോട് അത്ര വലിയൊരു ചായ്വില്ല അല്ലേ? പോട്ടെ, സാരില്ല, കൊഴപ്പില്ല കേട്ടോ. ഓക്കെ ഷൈഫുദ്ദീൻ ചേട്ടാ, എങ്കിൽ ഇന്നത്തെ ആ സ്പെഷ്യൽ വിഷസ് ആർക്കാണെന്ന് പറയൂ, കേക്കട്ടെ.
2: ഇന്ന് ഏഴാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെയും എന്റെ ഭാര്യ അച്ഛനോടെയും പേരക്കുട്ടി അദിയാൻ മോനെ 1000 പിറന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ആയിലാറേത്തി കൂടെ ഇരിക്കണമെന്ന് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു.
0: അപ്പൊ ഇന്ന് അദിയാന്റെ ബർത്ത്ഡേ ആണ്. ഒരു നല്ലൊരു ദിവസാവട്ടെ എന്ന് കൂടി വിഷ് ചെയ്യാൻ കേട്ടോ. എല്ലാരും ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുക. ഓക്കെ, ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാ. ഓക്കെ, അപ്പോ നമ്മള് വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. ഷൈഫുദ്ദീൻ ചേട്ടന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അതിന്റെ വിഷസ് പറയാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. എനിവേ ഇതേ നമുക്ക് മറ്റൊരു കോളർ എത്തുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ഗുരുവായൂരപ്പനാണ്, തിരുവല്ലാമടയിൽ നിന്ന്.
0: ഗുരുവായൂരപ്പൻ ചേട്ടനാണ് ചേട്ടാ, എങ്ങനെയുണ്ട് മഞ്ഞും മഴയും ഒക്കെ?
3: മനസ്സിലായില്ല,
0: എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ്? മഞ്ഞും മഴയും ഒക്കെ എങ്ങനെയുണ്ട്? രാവിലെ നല്ല
3: മഞ്ഞുണ്ടായിരുന്നു, നേരം
0: ആ ഒരു ചെറിയൊരു ഇളം വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഞാൻ രാവിലെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല മഞ്ഞിന്റെ ഫീൽ ഉണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അഹല്യ എങ്ങനെയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അഹല്യ എപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്.
3: ഓക്കെ,
0: അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടാ, എങ്ങനെയാണ് ഫുട്ബോൾ ഒക്കെ കാണോ?
3: തീർച്ചയായും,
0: ആരോടാ ചോദിക്കുന്ന? ആയില്ലേ,
3: രാത്രി 12 മണിക്കല്ലേ കളി,
0: അപ്പോഴും ഇരുന്ന് കാണും. ഏതാണ് ഫേവറേറ്റ് ടീം? പോരട്ടെ,
3: അത് നമ്മുടെ ഇതന്നെ അർജന്റീന തന്നെ ഇഷ്ടം, കൂടുതൽ ഇഷ്ടം.
0: കൂടുതൽ ഇഷ്ടം അർജന്റീന. ഇത്തവണ ആര് കപ്പടിക്കും?
3: അത് ഞാൻ ഇപ്പൊ പറയില്ല, കാരണം നമ്മളുടെ ഈ കളിയുടെ ഒരുപാട് ടീമുകൾ, ചെറിയ ടീമുകളൊക്കെ നല്ല കളിക്കുന്ന ടീമുകൾ.
0: അതെ, ഇത്തവണ കൊറേ ചെറിയ ടീംസ് ഒക്കെ വരുന്നുണ്ട്, കൊറേ ബ്ലാക്ക് ഹോൾസ് ഒക്കെ എത്തുന്നുണ്ട്.
3: തീർച്ചയായും കളിയൊക്കെ വലിയിരുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ,
0: പറയാൻ പറ്റുള്ളൂ. എന്നാലും ഏത് ടീം കപ്പടിക്കണം എന്നാണ് ആഗ്രഹം?
3: ആഗ്രഹം നമ്മുടെ അർജന്റീന തന്നെ. ഓഹോ, നമ്മുടെ ഇഷ്ടപ്പെട്ട ടീമല്ല, അതുകൊണ്ടാണ്
0: ഇഷ്ടപ്പെട്ട ടീം അതായതുകൊണ്ട് അത് കപ്പടിക്കണം എന്നാണ് ആഗ്രഹം.
3: കപ്പടിക്കുന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല,
0: പറയാൻ പറ്റില്ല. അതെ, കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം കാലമേ ആര് കപ്പടിക്കുന്ന.
3: നമ്മൾ വിചാരിക്കാത്ത ടീം ചിലപ്പോ കപ്പടിക്കാൻ.
0: അതെ, വരട്ടെ നമുക്ക് നോക്കാലോ അല്ലേ.
3: ഒരുപാട് ചെറുപ്പക്കാരുടെ ടീമുകളൊന്നും അറിയണ്ടല്ലോ.
0: യെസ്, നമുക്ക് അറിയില്ല, എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ഫേവറേറ്റ് ടീമിന് കപ്പ് കിട്ടണം ഇന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: വിഷസ് നമ്മുടെ ഇപ്പോ സൈസിന്റെ പേരക്കുട്ടി സൈസ് വന്നു. അവർക്ക് ഒരു ജന്മദിനാശംസകൾ. പിന്നെ നമ്മുടെ ഇന്ന് എന്താ പറയാ, ലോകകപ്പ് കളി തുടങ്ങുന്നുണ്ട്, എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ.
0: ഓക്കെ, അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടന് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, നമ്മളെ വിളിച്ചത് തിരുവല്ലയിൽ നിന്ന് ഗുരുവായൂരപ്പൻ ചേട്ടനായിരുന്നു. അർജന്റീനയാണ് ഫാൻസ്. ഇപ്പോ നെക്സ്റ്റ് വന്നതും ഒരു അർജന്റീന ഫാൻ ആണ് ഗൈസ്. നമുക്ക് നോക്കാം ഇനി വേറെ ടീംസിന്റെ ഫാൻസ് ഒക്കെ വരോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഇനി മീ നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോവാം, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നോ?
1: സുഖമായി പോകുന്നു.
0: സുഖമായി പോകുന്നു, അടിപൊളിയായി പോയൊന്നു അല്ലേ?
1: അതെ, മഴയൊന്നുമില്ല, നല്ല എന്തോ ഒരു വെയിലാ, സൂര്യൻ ഇങ്ങനെ.
0: ആണോ?
1: പറയാ
0: ഇങ്ങോട്ട് പോരെ, ഇവിടെ അടിപൊളി ക്ലൈമറ്റാ.
1: ഭയങ്കര വെയില്, നല്ല ചൂടുള്ള വെയില്.
0: നല്ല ചൂടുള്ള വെയില്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ രണ്ടു മൂന്ന് ദിവസം മഴയൊക്കെ ആണ്, ഫുള്ള് വെള്ളം ചെളി പരാതികളല്ലേ. അപ്പൊ ഇടയ്ക്കൊരു വെയിലൊക്കെ വന്നാ നല്ലതാ. അതാണ്. അപ്പൊ ഷക്കീല ചേച്ചി, ഫുട്ബോൾ എങ്ങനെയാണ്?
1: ഫുട്ബോള് ഭയങ്കര ഇഷ്ടമാണ്.
0: ഭയങ്കര ഇഷ്ടമാണ്, അമ്മോ അടിപൊളി. ഏതാ ഫേവറേറ്റ് ടീം?
1: ഫേവറേറ്റ് ടീം എന്ന് പറഞ്ഞാൽ അർജന്റീനയും ബ്രസീലിനെയും ഒക്കെ ഇഷ്ടം, പോർച്ചുഗലിനെ ഒക്കെ ഇഷ്ടം തന്നെയാണ്.
0: എല്ലാരും ഇഷ്ടമാണ്, എന്നാലും എന്നാലും ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, ഇതാണ് എന്റെ പ്രിയപ്പെട്ട ടീം.
1: പറയുന്നത് മെസ്സി, മെസ്സിനോട് ഒത്തിരി ഒരു പൊടിച്ചു.
0: അപ്പൊ അർജന്റീന,
1: അപ്പൊ അതുകൊണ്ട് അർജന്റീന.
0: അതുകൊണ്ട് അർജന്റീന. ഇതെന്താണ് ഇവിടെ അർജന്റീന ഫാൻസ് മാത്രമേ ഉള്ളോ? ഓക്കേ, അപ്പൊ ഇത്തവണ ആര് കപ്പടിക്കും?
1: റൊണാൾഡോ നെയ്മറി എംബപ്പേ, ഇവരൊക്കെ അവരൊക്കെ നല്ല
0: കളിക്കാരല്ലേ. എല്ലാവരും വേണം, എല്ലാരും വേണം അല്ലേ. കൊള്ളാലോ, എല്ലാരും വേണം.
1: അതെ, എല്ലാരും വേണം.
0: ഓക്കേ, കൊള്ളാം കൊള്ളാം, നൈസ്. ഇത്തവണ ആര് കപ്പടിക്കും?
1: കപ്പടിക്കുന്നുള്ളത് അതിനിപ്പോ കളി കണ്ട ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുമോ?
0: ഓ, കളി കണ്ടാ മാത്രമേ ഞങ്ങള് വിലയിരുത്താറുള്ളൂ എന്ന്. ഞങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല.
1: അതെ അതെ അതെ, അടിക്കണം, മെസ്സി കപ്പടിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ അത് മാറല്ലോ.
0: അതെ, മാറല്ലോ, മാറല്ലോ,
1: മാറല്ലോ.
0: ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം,
1: കാത്തിരുന്ന് കാണാം.
0: അതെ അതെ. ഓക്കെ,
1: നമ്മുടെ കേരളത്തിന് കണ്ണൂരിന്ന് ഒരു പിന്നെ ഒരാൾ പിന്നെ ഖത്തറിൽ ടീമിലേക്ക് സെലക്ട് ചെയ്ത ഒരു കുട്ടിയുണ്ടല്ലോ.
0: യെസ്,
1: അപ്പൊ അത് നമ്മൾക്കൊരു അഭിമാനമാണ് എന്തായാലും.
0: പിന്നല്ല, അത് തീർച്ചയായിട്ടും
1: വേൾഡ് കപ്പില്.
0: അപ്പൊ എന്തായാലും
1: എല്ലാ ടീമിലും വിജയാശംസകള്.
0: ഓക്കെ ഷക്കീല ചേച്ചി,
1: എല്ലാവർക്കും
0: നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചി ആയിരുന്നു. അർജന്റീന ഫാനാണ് ചേച്ചിയും കേട്ടോ. എല്ലാരും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും ഒരു ചെറിയൊരു മുൻതൂക്കം അർജന്റീനക്ക് തന്നെയാണെന്നാണ് പറയുന്നങ്ങനെ വന്നത്. എന്താണ് ഗൈസ്, നിങ്ങൾ അർജന്റീന ഫാൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കിയുള്ള ഫാൻസ് ഒക്കെ ഇവിടെ പോയി, വേഗം വേഗം പോരട്ടെ ഇങ്ങോട്ട്. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോള് വരുന്നുണ്ട്. ആ കോളിന് ശേഷം ഞാൻ ഒരു പാട്ടിലേക്ക് നേരെ എന്തായാലും പോകും കേട്ടോ. നമുക്ക് നോക്കാം ഇതാരാണ് ഇങ്ങനെ വിളിക്കുന്നേന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
4: സത്യനാരായണൻ ഫ്രം പുതുശ്ശേരി.
0: സത്യനാരായണൻ ചേട്ടനാണ്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: ഓ, നല്ല വിശേഷം.
0: ഓ, നല്ല വിശേഷം. അതെന്താ ഒരു ഓക്കെ, ഒരു പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നല്ല വിശേഷം, സുഖം.
4: കാലത്തേതിൽ തണുപ്പ് തോന്നിയ മാതിരി ഉണ്ട്.
0: ആ, അതിന്റെ അതിന്റെ ഒരു ചെറിയൊരു മടിയാണല്ലേ. പിള്ളേരായ മടിയൊന്നും പാടില്ല കേട്ടോ. ഓക്കെ,
4: അത് ശരീരത്തിന്റെ അല്ലേ.
0: ആയി മനസ്സിനും രണ്ടിനും, ഒന്നിനും ഒന്നിനും മടി പാടില്ല. ഓക്കെ ചേട്ടാ, അപ്പൊ എങ്ങനെയാണ് ഫുട്ബോളിൽ, ഏതാണ് ഫേവറേറ്റ് ടീം?
4: ഫുട്ബോള് നല്ല കളിക്കണ എല്ലാവരും ഇഷ്ടമായിട്ടുള്ള ഇതാണ്. കാരണം അത്രയും ഒരു എഫക്ട് എടുത്ത് കളിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോൾ.
0: അതെ.
4: അപ്പൊ അതിന് നന്നായി കളിക്കുമ്പോ അതിനോട് താല്പര്യം കൂടുതലാണല്ലോ.
0: അങ്ങനെ താല്പര്യം കൂടുതലുള്ള ഒരു ടീം ഉണ്ടോ?
4: ഓ കുട്ടിയിലൊക്കെ എനിക്ക് ജർമ്മനി ആയിരുന്നു വലിയ താല്പര്യം.
0: ജർമ്മനി ആയിരുന്നു
4: കുട്ടിയിലെ വെള്ളയും കറുപ്പും പട അവര് നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആ അവര് അവര് കുറച്ച് കപ്പൊക്കെ കൊണ്ടുപോയ ടീംസ് ആണ് ജർമ്മനി.
4: അതെ അതെ അതെ,
0: ആ ഒരു 4 കപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്.
4: ബ്രസീലും മറ്റേ ഇവരുമായി നീലപ്പട വരയംപട.
0: ഓഹോ അർജന്റീന മഞ്ഞപ്പടയാണ് ബ്രസീൽ.
4: അതെ ബ്രസീൽ മഞ്ഞപ്പടിയും അവരും തമ്മിലായി.
0: ഓക്കെ അത് അത് കറക്റ്റാണ്, കറക്റ്റ് ടൈമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ജർമ്മനി ഒരു 1954 നിന്നതിന് ശേഷം നേരെ പിന്നെ കൊണ്ടുപോയത് ബ്രസീലാ. അടിപൊളി. അപ്പൊ ഇപ്പൊ നിലവിൽ ആരാണ് ജർമ്മനിയിൽ നിന്ന് നേരെ ബ്രസീലിലേക്ക് പോയി പിന്നെ അർജന്റീനയിലേക്ക് എത്തി, നിലവിൽ ആരാ? സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അടിപൊളി. അപ്പൊ ചേട്ടാ പറയൂ ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
4: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ജൂൺ ഫുട്ബോൾ കാലമാവട്ടെ.
0: അടിപൊളി. അപ്പൊ എന്തായാലും സത്യനാരായണ ചേട്ടന് മനോഹരമായ ഒരു ദിവസം ആവട്ടെ എന്ന് വിഷയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് പുതുശ്ശേരിയിൽ നിന്നും സത്യനാരായണൻ ചേട്ടനായിരുന്നു. ഇനി നന്നായി കളിക്കുന്ന എല്ലാ ടീമിനെയും ഞാൻ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ചേട്ടന്റെ ഒരു പക്ഷം. ഇനിമേ ഇതേ സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 26 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ? യെസ്, അടുത്തൊരു പാട്ട് ദേ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ അയില്ലയാണ് കേട്ടോ. യെസ്, അങ്ങനെ ദേ നേരെ ഞാനൊരു കോളറിലേക്ക് അങ്ങ് പോവാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, അഹല്യ. ബാലൻ ഫ്രം ചിറ്റൂർ.
4: ബാലൻ ഫ്രം ചിറ്റൂർ. ബാലൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നല്ലാതെ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
5: എന്താണ് അഹല്യയിലെ വിശേഷം? നാട്ടിലെ വിശേഷം?
4: നാട്ടിൽ എല്ലാവർക്കും സുഖം, അഹല്യയിലും എല്ലാവർക്കും സുഖം. നല്ല ക്ലൈമറ്റ് ആണ് അഹല്യയിൽ ഇപ്പോൾ, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നല്ലാതെ അതൊന്നും ആണോ സംശയം?
5: പക്ഷേ ഈ സൈഡ് അത്ര മഴയൊന്നും ഇല്ല, പക്ഷെ അതുകൊണ്ട് ചോദിച്ചത്.
4: ആ, ഇവിടെ മഴയില്ലെങ്കിലും ഞങ്ങൾക്ക് നല്ല തണുപ്പുണ്ട്.
5: നല്ല വൈബും ആണല്ലോ.
4: ആ പിന്നല്ലാതെ, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റേതായ ഒരു ബ്യൂട്ടി ഇവിടെ ഉണ്ട്.
5: അതെ അതെ,
4: പിന്നെ ഞങ്ങൾ ഇവിടെ കുറെ ബ്യൂട്ടി ആയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എന്താ ചെയ്യാം. ഒന്നും വേണ്ട, അതിലേക്ക് പോവാതിരിക്കുന്നത് നല്ലത്. ഞാൻ അല്ലെങ്കിൽ നല്ല ഹൈറ്റിലായിരിക്കുന്നു, ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് ഞാൻ പൊങ്ങും.
5: ഓക്കെ,
4: ബാലൻ ചേട്ടാ പറയൂ, ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വേൾഡ് കപ്പിൽ?
5: വേൾഡ് കപ്പില് എനിക്കും കൂടുതൽ ഇഷ്ടം അർജന്റീന തന്നെയാണ്.
4: ആഹാ, ഓഹോ, അർജന്റീന ഫാനാണപ്പോ.
5: അതെ, എനിക്ക് സ്പോർട്സിൽ ഇത്തിരി കൂടി താല്പര്യമുള്ളത് ഫുട്ബോൾ തന്നെയാണ്.
4: ഫുട്ബോൾ തന്നെയാണ്. എന്തുകൊണ്ട് അർജന്റീന ഇത്ര ഇഷ്ടം?
5: ഞാൻ, എനിക്ക് ക്രിക്കറ്റേക്കാള് കളിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ ആയിരുന്നു.
4: ഫുട്ബോൾ ആയിരുന്നു എങ്കിൽ പറയൂ, അർജന്റീനനെ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടുന്നു?
5: ഇഷ്ടപ്പെട്ട അവരുടെ കളി തന്നെയാണ്, നല്ല കളി കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇഷ്ടം.
4: ഇഷ്ടപ്പെട്ടു കണ്ടു കീഴടക്കിന്ന.
5: എന്താണ്
4: കണ്ടു? എന്റെ മനസ്സ് അവര് കീഴടക്കി.
5: അങ്ങനെ പറയാനൊന്നും പറ്റില്ല,
4: അങ്ങനെയൊന്നുമല്ല.
5: കഴിഞ്ഞ കളിയിൽ അവരല്ലേ കൊണ്ടുപോയത്?
4: ഓ, അതുകൊണ്ടാണോ 2022 അവരൊരു കപ്പ് കൊണ്ടുപോയത് കൊണ്ട്? അങ്ങനെ,
5: കാരണം ഇത്രയും ടീമിനെ കീഴടക്കി അവരത് കൊണ്ടുപോയത് ഭയങ്കര ഒരു കാര്യം തന്നെയല്ലേ.
4: ഓ, 5 തവണ കപ്പടിച്ച ടീംസ് ഒക്കെ വേറെ ഉണ്ട് കേട്ടോ.
5: വേറെ ഉണ്ട്, പക്ഷെ എന്നാലും ഇന്നാര് കൊണ്ടുപോയി എന്നല്ലേ പ്രാധാന്യം.
4: ആയിക്കോട്ടെ, ശരി, സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ ചേട്ടാ, അർജന്റീന ഫാനാണ്, ഇത്തവണയും കപ്പടിക്കോ?
5: ഇത്തവണ നമുക്ക് കഴിവുള്ള ആ ഇനി പുതിയ ടീംസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ.
4: ഓ, പേടിച്ചോ?
5: എന്നാലും നമ്മളത് മാറത്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി പറയാനും പാടില്ല, അതുകൊണ്ട് കഴിവുള്ളവര് ജയിക്കട്ടെ.
4: ഓക്കെ, നമുക്ക് നോക്കാം.
5: അതെ,
4: നോക്കാം, കാത്തിരുന്ന് കാണാം.
5: അതെ,
4: ഓക്കെ, പറയൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
5: ഇന്നത്തെ വിശ്വസ് നമ്മുടെ ശംസുദ്ദീൻ ചേട്ടൻ കൊയ്ഞ്ഞാൻ പറയണത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്കല്ലേ പിറന്നാൾ പറഞ്ഞ?
4: ഷൈഫുദ്ദീൻ ചേട്ടൻ.
5: ആ കുട്ടിന്റെ പിറന്നാൾ തന്നെ ആശംസകൾ ആയിക്കോട്ടെ. പിന്നെ ഐഡിക്ക് സ്പെഷ്യൽ ആയിക്കോട്ടെ.
4: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ബാലൻ ചേട്ടൻ സ്പെഷ്യൽ ആയിക്കോട്ടെ, നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ.
5: താങ്ക് യു
4: ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ചിറ്റൂരിൽ നിന്നും ബാലൻ ചേട്ടൻ ആയിരുന്നു. അങ്ങനെ അർജന്റീന ഫാനാണ്. ഇത്രയും സമയം ഞാൻ സംസാരിച്ച എല്ലാ ലിസണേഴ്സും അർജന്റീന ഫാൻസ് ആണ് ഗായ്സ്. ഇവിടെ ആരും ഇല്ലേ വേറൊരു ടീമിന്റെ ഫാൻ? എന്താണ്, എവിടെ പോയി എല്ലാവരും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോവാം. നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
6: ആരാധ്യ.
4: ആരാധ്യ,
6: ആരാധ്യ,
4: ക്ലാസ് ഒക്കെ ഉണ്ടോ? ഓ, കരാട്ട എൽ കെ ജി കുട്ടികളെ വെൽക്കം ചെയ്യണം. എന്നിട്ട് റെഡി ആയോ? ഓ, സെറ്റ്, പവർഫുൾ, എനർജിയിൽ ഇങ്ങനെ നിക്കാണ്. ഓക്കെ ചക്കരെ, ചക്കരക്ക് അറിയോ ഫുട്ബോൾ? അറിയോ,
6: എനിക്ക് ഫുട്ബോൾ ഇഷ്ടമല്ല, ക്രിക്കറ്റ് ഇഷ്ടം.
4: അയ്യോ, എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് ഫുട്ബോൾ ഇഷ്ടമല്ല, ക്രിക്കറ്റ് ഇഷ്ടം. കുഴപ്പമില്ലടാ, സാരില്ല, പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് പോയിട്ട് എല്ലാ കൂട്ടുകാരെ അടിപൊളിയായിട്ട് വെൽക്കം ചെയ്യണം. ചെയ്യോ? കരാത്ത എവിടെ വരെ എത്തി പഠിച്ചിട്ട്? ഏത് ബെൽറ്റ് വരെ എത്തി? യെല്ലോ. അടിപൊളി. ഏത് സ്റ്റൈലാ പഠിക്കുന്നേ? ഏത് സ്റ്റൈലാ പഠിക്കുന്നേന്ന് അറിയോ കരാത്തയില്? കത്ത. ഫസ്റ്റ് കത്ത കഴിഞ്ഞിട്ട് യെല്ലോ ബെൽറ്റ് കിട്ടി അല്ലേ? ആ ഓക്കെ ഡാ. സെക്കൻഡ് കത്ത് എത്തി. സെക്കൻഡ് കത്ത് എത്തിയോ? ആ അടിപൊളി. നൈസ് നൈസ്. ഓക്കെ, അപ്പൊ കുട്ടാ പറയൂ, ഇന്ന് വിശ്വസുണ്ടോ? ആർക്കാണ് ചക്കരെ? ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള എല്ലാരോടും ചേച്ചി പറയാം കേട്ടോ, ആരാധ്യക്കുട്ടി ഇന്ന് എല്ലാവർക്കും വിശ്വസ് തന്നിട്ടുണ്ടെന്ന്. ഓക്കെ ഓക്കെ ഡാ, അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച് ട്ടോ. നമ്മളെ വിളിച്ചത് ആരാധ്യക്കുട്ടിയായിരുന്നു. കുട്ടി സൂപ്പറായിട്ടോ. കുട്ടിതേ കരാത്തൊക്കെ പഠിച്ച് സെക്കൻഡ് കത്ത വരൊക്കെ എത്തി കുറെ പേരെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. അങ്ങനെ വേണം അല്ലേ, നമ്മളുടെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ഇനി മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ആവശ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട. ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്നതിലുപരിയായിട്ട് നമ്മുടെ മാനസികമായ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കും ഒക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. എനിവേ, എനിക്ക് നെക്സ്റ്റ് ഒരു കോളർ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ആരാണ്? വർഷയാണ്? അല്ല,
4: ആഹാ ആഹാ, ഇതാരാന്ന് പറഞ്ഞിട്ട് പോയാ മതി.
7: വർഷയാണ്?
4: ആഹാ, വർഷയല്ല.
7: ആ എന്താ വർഷ, സുഖമാണോ?
4: വർഷയല്ലാതെ
7: അഖില്യ അല്ല, എന്താ അഖില്യോ?
4: ആ ആ ഇല്ല, ഞാൻ ഇനി ഇമ്പോസിഷൻ എഴുതിക്കും എല്ലാവരെ കൊണ്ടും. എന്റെ പേര് ഇനി തെറ്റി പറഞ്ഞ എല്ലാവരെ കൊണ്ടും ഞാൻ ഇമ്പോസിഷൻ
7: എഴുതിക്കും. സുഖമാണോ?
4: പിന്നല്ലാതെ, നന്നായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഷൺമുഖചേട്ടൻ സുഖായിരിക്കുന്നു?
7: ഓ, അങ്ങനെ പോണോ, കുഴപ്പമൊന്നുമില്ല.
4: ഓക്കെ, എങ്ങനെയാണ് ഫുട്ബോൾ ഒക്കെ കാണാറുണ്ടോ?
7: ക്രിക്കറ്റ് ചിലപ്പോ അത്ര തന്നെ.
4: ഓക്കെ, എന്നാ ഞാൻ അതിലേക്ക് അങ്ങനെ കുഴക്കുന്നില്ല.
7: ആ ശരി, അപ്പൊ പിന്നെ നാളെ വന്ന് എന്റെ പേരക്കുട്ടി അഖില,
4: അഖില,
7: അഖിലിന്റെ ബർത്ത്ഡേ ആണ്.
4: അഖില ഓർ അഖില?
7: അഖില, അഖില, അഖിലാണ്ട്, അഖിലാണ്ട്, സോറി.
4: അമ്മേ, വലിയ പേരാണല്ലോ. വലിയ പേരാണല്ലോ.
7: സാധാരണ പേര്
4: അഖില. ഓക്കെ, അപ്പൊ അഖിലയുടെ ബർത്ത്ഡേ ആണ് നാളെ.
7: അതെ അതെ അതെ.
4: ആഹാ, അപ്പൊ അഖിലയുടെ അടുത്ത് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയണം കേട്ടോ.
7: ഓ ശരി ശരി ശരി, പറയാം.
4: ഓക്കെ ഷൺമുഖൻ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം കൂടി ആവട്ടെ.
7: ഓ ശരി,
4: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഷൺമുഖൻ ചേട്ടനായിരുന്നു, ചന്ദ്രനഗറിൽ നിന്നാ. ചേട്ടന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അഡ്വാൻസ് ആയിട്ട് അങ്ങിലേക്ക് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അങ്ങനെ തന്നെ നമ്മൾ വേൾഡ് കപ്പിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഏത് ടീമിനെയാണ് ഇത്തവണ കപ്പടിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷ? അതൊക്കെ ആയിരുന്നു എന്റെ ചോദ്യങ്ങൾ. അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇപ്പൊ കപ്പ് കപ്പ് കപ്പ് എന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ഇതിന് മുൻപ് കപ്പടിച്ച ടീമുകളേക്കൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ലാസ്റ്റ് അർജന്റീന കപ്പടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഞാനതിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിന്നേ പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇപ്പോ ഒരുപാട് രാജ്യങ്ങൾ ശരിക്കും ലോകകപ്പ് ജേതാക്കളായിട്ടുണ്ട്. ഇറ്റലി നോക്കുകയാണെങ്കിൽ 1934 ഇറ്റലിയാണ് കപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1938 ഇറ്റലി തന്നെയാണ് കപ്പ് കൊണ്ടുപോയത്. അതിനുശേഷം 1982 ഇറ്റലിക്ക് തന്നെ കപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2006 ഇറ്റലിക്ക് കപ്പ് കിട്ടിയത്. അങ്ങനെ 4 കപ്പ് ദേ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഗായ്സ്. യെസ്. അതിനുശേഷം ജർമ്മനിയിലേക്ക് വരാണെങ്കിലുണ്ടല്ലോ, 1954 ഫസ്റ്റ് കപ്പ് ജർമ്മനിക്ക് കിട്ടുന്നേ. അതിനുശേഷം 1974 സെക്കൻഡ് കപ്പ്, ദെൻ 1990 കിട്ടിയിട്ടുണ്ട്, ദെൻ 2014 അവിടെയും 4 കപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ടിന് ഒരു ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്. 1966 ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട്. ഫ്രാൻസിലേക്ക് പോവുകയാണെങ്കിൽ 2 കപ്പാണ് ഫ്രാൻസിന് കിട്ടിയിട്ടുള്ളത്. 1998 2018 അങ്ങനെ 2 വേൾഡ് കപ്പാണ് നമ്മുടെ ഫ്രാൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ദെൻ നമ്മൾ നേരെ പോകുന്നു എവിടേക്ക്? യുറഗായ്. യെസ്, യുറഗായ്ക്ക് 1930 1950 ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 കപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മളിങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു 3 പേരാണ് എപ്പോഴും പറയാറ് അല്ലേ, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, അതാണ് മൂന്ന് കൂടുതലായിട്ട് പറയാറ്. അതായത് നെയ്മർ, റൊണാൾഡോ, മെസ്സി ഇങ്ങനെ പറയാറുണ്ട് ശരിക്കും, അല്ലെ? അപ്പൊ അതിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും ഏറ്റവും കൂടുതൽ കപ്പുകൾ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ദേ ഇവിടെയാണ്, എവിടെ? ബ്രസീൽ. ബ്രസീലിലാണ് കേട്ടോ, 1958 ബ്രസീലിന് ഏറ്റവും ആദ്യത്തെ കപ്പ് കിട്ടുന്നത്. അതിനുശേഷം 1962 കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 1970 കപ്പ് കിട്ടിയിട്ടുണ്ട്, പിന്നെ 1994 കിട്ടിയിട്ടുണ്ട്, പിന്നെ 2002. അങ്ങനെ ടോട്ടൽ ഒരു 5 കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ബ്രസീൽ. ദെൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട അർജന്റീന. അർജന്റീനയ്ക്ക് ഏറ്റവും ആദ്യം കപ്പ് കിട്ടുന്നത് 1978 കേട്ടോ. അതിനുശേഷം അർജന്റീനയ്ക്ക് ഒരു കപ്പ് കിട്ടുന്നത് 1986. പിന്നീട് ദേ ലാസ്റ്റത്തെ 2022 വേൾഡ് കപ്പും അർജന്റീനയാണ് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ 3 കപ്പാണ്.

0: ഇടി ഇടി മഴ
1: വേണ്ടി പോകുന്നുണ്ട്.
0: അതെ അതെ.
1: ഓക്കെ, അപ്പ ഷെഫീൻ, വേൾഡ് കപ്പ് ഒക്കെയാണ്.
0: എന്തോ
1: വേൾഡ് കപ്പ്?
0: ആ അതെ അതെ, വേൾഡ് കപ്പ് ഒക്കെയാണ്.
1: പോരട്ടെ, ഏതാണ് ടീം?
0: നമ്മുടെ വാമോസ് അർജന്റീന.
1: ഓക്കെ, ഞാൻ പോകുന്നു ഇവിടുന്ന്, ഞാൻ പോവാണ്. ഇതെന്താണ്, അർജന്റീന ഫാൻസ് മാത്രമേ ഉള്ളോ?
0: അല്ല, ഞാൻ പറഞ്ഞു, എന്താ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അർജന്റീന തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം.
1: അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇവിടെ ബ്രസീലൊക്കെ ഉണ്ട്.
0: എന്നാലും കുറവാട്ടോ, നമ്മുടെ ഞങ്ങളുടെ ഇവിടെ ഈ ഏറ്റവും കൂടുതൽ അർജന്റീന ടീംസിനാണ്.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം അർജന്റീന ടീംസിനോട് ഞാൻ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ശരിക്കും അർജന്റീന ടീമിന്റെ ഫാനാണോ അതോ മെസ്സിയുടെ ഫാനാണോ?
0: ഞാൻ സത്യത്തിൽ മെസ്സിയുടെ ഫാനാണ്. മെസ്സിയുടെ ഫാൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ദൈവമാണല്ലോ.
1: ഓഹോ, അങ്ങനെയാണോ?
0: ഫുട്ബോൾ ദൈവമാണല്ലോ ഈ മെസ്സി എന്ന് പറഞ്ഞത്.
1: ഓക്കെ,
0: അപ്പം അങ്ങനെ ഒരു ഇതുകൊണ്ടാണ്, അർജന്റീന ഇഷ്ടമാണ്.
1: പക്ഷേ
0: അപ്പോ ഫുട്ബോൾ ദൈവമാന്ന് പറഞ്ഞ് തിരിക്കാണ് എല്ലാരും അർജന്റീന എന്ന ടീമിനെ ഇഷ്ടപ്പെടുന്നത്.
1: ഓക്കെ, അപ്പൊ മെസ്സി ഫാൻ ആയതുകൊണ്ട് അർജന്റീന.
0: പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഇവിടെ മറ്റേ എല്ലാ ഫുട്ബോൾ ടീമിന്റെയും ഒരു ഘോഷയാത്രയും പരിപാടിയൊക്കെ
1: മൊത്തത്തില് കളർഫുൾ ആണ്. സീം പരിപാടിയാണ്,
0: മൊത്തത്തില് കളർഫുൾ ആണ്. പിന്നെ ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെക്സിന്റെ പൊടിപൂരമാണ്.
1: അത് അത് കറക്റ്റ് ആണ്. ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടത് ഫ്ലെക്സ് വെച്ച് കോമ്പറ്റീഷൻ ആണ്. അവിടെ ഒരു ഫ്ലെക്സ് ഉയർന്നാൽ ഞങ്ങൾ ഇവിടെ ഉയർത്തും, അതിന്റെ 10 അടി നീളമുള്ള ഫ്ലെക്സ് അല്ലേ.
0: പോർച്ചുഗലിന്റെ ഉണ്ട്, ബ്രസീലിന്റെ ഉണ്ട്, അർജന്റീനയുണ്ട്. ഭയങ്കര പരിപാടി,
1: ഭയങ്കര പരിപാടിയാണ്.
0: ടൗണിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, അതുപോലെ ഫ്ലെക്സുകളാണ്.
1: അതുപോലെയാണ് വിഷയാണ് അല്ലേ.
0: അതെ അതെ, ഇപ്രാവശ്യത്തെ കപ്പ് ആര് കൊണ്ടുപോകുന്നൊന്നും അറിയില്ല, എന്നാലും ആവേശത്തിന് ഒരു കുറവൊന്നുമില്ല.
1: കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ആരാണ് കപ്പ് അടിക്കാൻ പോണേന്നുള്ള ഒരു കാര്യം.
0: ഫേവറേറ്റ് ടീം ഏതാ ചോദിച്ചില്ല?
1: എന്റെ ടീം അങ്ങനെ ചോദിക്കണോ? ഞാനിവിടെ ഹോട്ട് വെണ്ണ
0: ഔട്ടാവും.
1: എനിക്ക് എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ബ്രസീലാണ് കേട്ടോ.
0: ആണല്ലേ,
1: എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ പറ്റില്ല, ബ്രസീലാണ്. എനിക്ക് നെയ്മറിന് ഇഷ്ടമാണ്.
0: അതെ അതെ, അല്ല, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമുണ്ടല്ലോ.
1: അതെ, ഞാൻ ബ്രസീൽ, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നെ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും ഇല്ല.
0: ആരെങ്കിലും കാണും, വരാതിരിക്കില്ല തീർച്ചയായും, ഉറപ്പായിട്ടും.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഷെഫീ നല്ലൊരു ദിവസം ആവട്ടെ.
0: അർജന്റീന ടീംസിന് വേണ്ടി.
1: ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ ഷെഫീൻ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ വിളിച്ചത് ഷെഫീനായിരുന്നു. അങ്ങനത്തെ ഈ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഞാൻ ദേ അടുത്ത പാട്ടിലേക്ക് പോകുന്നു.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ദേ കൂടെയുള്ളത് ഞാൻ അഹല്യാണ് കേട്ടോ. അപ്പൊ ദേ ഒരു കോളർ എത്തുന്നു, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ബഷീർക്ക, ആലത്തൂർ.
2: ബഷീർക്കാണ് ആലത്തൂരിൽ നിന്ന്. ബഷീർക്ക, സുഖായിരിക്കുന്നോ?
3: സുഖായിരിക്കുന്നു. ചായ കുടിച്ചിട്ട്.
2: ചായ കുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അല്ലേ?
3: കുറച്ച് വിളിച്ചിട്ട് കുറച്ചായി, അപ്പൊ ഒന്ന്
2: വിളിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയാണ്, ഫുട്ബോളിനോട് താല്പര്യമുണ്ടോ?
3: ആ, പന്ത് കളി കാണാറുണ്ട്.
2: കാണാറുണ്ട്. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം?
3: ബ്രസീല, നെയ്മർ.
2: ബ്രസീൽ? ഓഹോ, സന്തോഷമുണ്ട് എനിക്ക്, വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ട് ആദ്യമായിട്ടാണ് അർജന്റീന അല്ലാതെ മറ്റൊരു ടീമിന്റെ പേര് ഞാൻ കേട്ടത്.
3: ഒരുപാട് ഒരുപാട് നെയ്മറിനെ ഇഷ്ടമാണ്.
2: ഇഷ്ടമാണ്? ഓ, എനിക്ക് സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബഷീർക്ക.
3: താങ്ക് യു.
2: ഓക്കെ, ഞാനും ഒരു ചെറിയൊരു ബ്രസീൽ ഫാനാണ്.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, അപ്പോ ഇത്തവണ ആര് കപ്പടിക്കും? അതെ, 6-ാമത്തെ കപ്പ് അല്ലേ? നോക്കാം, നമുക്ക് നോക്കാം, കിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
3: ആശംസകൾ നമ്മുടെ ഷെയ്പ്പിന്റെ പേരക്കുട്ടിക്ക് പെരുന്നാൾ ആശംസകൾ കൊടുക്കണേ.
2: ഓക്കെ, തീർച്ചയായിട്ടും.
3: എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. അതേപോലെ നമ്മുടെ മാധവേട്ടൻ, കൃഷ്ണാട്ടൻ, ഗുരുവായൂരപ്പഞ്ചായട്ടൻ, ഇന്ദ്ര ചേച്ചി, പെരുവമ്പ്,
2: എല്ലാവർക്കും വേണ്ടി കൊടുക്കാം.
3: എല്ലാവർക്കും വേണ്ടി നല്ലൊരു ആശംസ.
2: ഓക്കെ ബഷീർക്ക്, അപ്പൊ ബഷീർക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ നമ്മളെ വിളിച്ചത് ആലത്തൂരിൽ നിന്നും ബഷീർക്ക് ആയിരുന്നു. ഒരു ബ്രസീൽ ഫാനാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഈ സന്തോഷായി ഗൈസ്, എന്താ പറയില്ല. ഇനിവേ, ഈ സമയം ഇങ്ങനെ 8 മണിയിൽ നിന്ന് 52 മിനിറ്റ് വരെ ആയിട്ടുണ്ട് കേട്ടോ. പതിയെ പതിയെ ഇന്നത്തെ കോൾസ് ഒക്കെ ഇങ്ങനെ വൈൻഡപ്പിലേക്ക് പോണ്ട സമയത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് മിനിറ്റുകൾ കൂടിയുണ്ട്. ആരെങ്കിലും ഒക്കെ വിളിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം വിളിക്കാൻ നോക്കിക്കോളൂ. ഒരു 2-3 മിനിറ്റ് ഒക്കെ എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യും. മാക്സിമം 9 മണി വരെ ഞാൻ മാക്സിമം കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോൾ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഫുട്ബോളിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ തൊട്ട് മുൻപ് നമ്മൾ, ഞാൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് ഫ്ലെക്സുകൾ നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫ്ലെക്സുകളും പോസ്റ്റേഴ്സും ഒക്കെ ഫുൾ എവിടെ നോക്കിയാൽ അത് മാത്രമാണ്. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, അതായത് ഈ ഒരു വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മളിങ്ങനെ ഫ്ലെക്സുകൾ വെക്കാനും പോസ്റ്റേഴ്സ് വെക്കാനും ഒക്കെ നമുക്ക് വളരെ വലിയൊരു ആവേശമാണ് അല്ലേ. നമ്മുടെ താല്പര്യങ്ങളുടെ ഭാഗമാണ്. ഓക്കെ, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ ഈ ഒരു വേൾഡ് കപ്പ് കഴിയുന്ന ഒരു സമയം പിന്നീട് ഈ ഫ്ലെക്സസും ഈ പോസ്റ്റേഴ്സും ഒക്കെ ആയിക്കോട്ടെ, പലയിടങ്ങളിലും എന്താണ് പ്രകൃതിക്ക് ദോഷമാകുന്ന രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട് കാണാറുണ്ട്. നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായി, നമ്മുടെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചെറുതായിട്ട് പ്രകൃതിയെ, ചെറുതായിട്ടല്ല, വലിയ രീതിയിൽ തന്നെ പ്രകൃതിയെ ഹാംഫുൾ ആവുന്ന രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്ന്, പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. 2, ഈ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പൊ അതിലേക്ക് ആവണം പിന്നീട്. അതായത് വെക്കുന്ന ആവേശം മാത്രം പോരാ, ആ ഒരു പരിപാടി കഴിയുന്ന സമയത്ത് പിന്നീട് അതിനെ ഒഴിവാക്കാനായിട്ട് എങ്ങനെ കൃത്യമായ രീതിയിൽ റീയൂസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന രീതി, അതല്ലാതെ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ, നമുക്കറിയാലോ ഫ്ലെക്സ് എന്നായിക്കോട്ടെ, എന്ത് എന്ത് പോസ്റ്റേഴ്സ് ആണെങ്കിലും ഈ പ്ലാസ്റ്റിക്കാണ്, പ്രകൃതിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വസ്തുവാണ് പ്ലാസ്റ്റിക്. അത് അതിൽ ഡൈലൂട്ട് ആയി പോകും അല്ലെങ്കിൽ മെൽട്ട് ആവുന്ന ഒരു ഒട്ടും ആയിട്ടല്ല അല്ലേ, എപ്പോഴും പ്രകൃതിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും പ്രകൃതിയിൽ അവശേഷിപ്പിച്ച് പോകേണ്ട കാര്യമല്ല. അപ്പോൾ ഈ പോസ്റ്റേഴ്സ് വെക്കുന്നവരും ഫ്ലെക്സ് വെക്കുന്നവർക്കൊക്കെ ആ ഒരു ഉത്തരവാദിത്തം കൂടി വേണം. നമ്മുടെ ഈ സെലിബ്രേഷൻ കഴിയുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ കൂടി നിങ്ങൾ ആരും മറന്നു പോകരുത് കേട്ടോ. അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഈ ഗെയിംസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിനോടാണെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട്, വെരി ഡിസിപ്ലിൻഡ് ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്, കൃത്യമായി കൃത്യനിഷ്ഠതയുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നവരാണ്. അപ്പോൾ ആരാധകരാവുന്ന നിങ്ങൾക്കും ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും കൃത്യനിഷ്ഠതയൊക്കെ ആവശ്യമാണ് അല്ലേ. അപ്പം അത് ഇത്തരം കാര്യങ്ങളിൽ കൂടി കാണിക്കണം എന്നതാണ്. നമ്മൾ പലരെയും ആരാധിക്കുന്ന സമയത്ത് സ്നേഹിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് എന്തൊക്കെ ഉൾക്കൊള്ളാം എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ദേ നിങ്ങൾ ഇങ്ങനെ ഫ്ലെക്സും ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ റിമൂവ് ചെയ്യുക. ഒരിക്കലും പ്രകൃതിക്ക് ദോഷമാവുന്ന രീതിയിൽ അതിനൊന്നും അവിടെ ഉപേക്ഷിക്കരുത്. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, അങ്ങനെ ദേ സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം വേഗം സെൻഡ് ചെയ്തോളൂ, ഒട്ടും ലാഗ് അടിപ്പിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മെസ്സേജുകളിലേക്കൊക്കെ പോകണം. ഇനി വേൾഡ് കപ്പ് ഇത്തവണ ആരടിക്കും ഗൈസ്? അതൊരു ചോദ്യമാണ്, കാത്തിരുന്ന് കാണണം അല്ലേ. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം നമ്മൾ കാണും ആരാണ് ഇത്തവണത്തെ 2026 ആ ഒരു വേൾഡ് കപ്പ് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അതും ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഹോസ്റ്റ് കൺട്രീസ് ആയിട്ട് 3 കൺട്രീസ് വരുന്നുണ്ടല്ലേ. 3 കൺട്രീസ് ഹോസ്റ്റ് കൺട്രീസ് ആയിട്ട് വരുന്നുണ്ട്. കാനഡ, മെക്സിക്കോ, USA ഒക്കെ ഹോസ്റ്റ് കൺട്രീസ് ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ടാണ് ഇത്തവണ വരാനായിട്ട് ഈ ഒരു വേൾഡ് കപ്പ് പോകുന്നത്. അതും ഇത്തവണത്തെ റൂൾസ് വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. ഇത്തവണത്തെ ഫിഫ ഓർഗനൈസേഷൻ വെച്ചിരിക്കുന്ന കളിയുടെ റൂൾസിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾ ഇത്ര പേര് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഈ കളിക്കാർക്ക് പരിശീലകന്റെ അടുത്തേക്കൊക്കെ പോവാനായിട്ട് പറ്റിയിരുന്നു, പക്ഷെ ഇത്തവണ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വേദിയിൽ, അതായത് ഗ്രൗണ്ടിൽ പരിക്ക് പറ്റുന്ന സമയത്ത് മെഡിക്കൽ ടീം വന്ന് നേരെ ഗ്രൗണ്ടിൽ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അത് പറ്റില്ല, നേരെ പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷമായിരിക്കും അവരെ ശുശ്രൂഷിക്കുന്നത്. ദെൻ 1 മിനിറ്റ് ടൈം ഉണ്ട് അവർക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കുറേ കുറേ ചേഞ്ചസ് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇത്തവണത്തെ നമ്പേഴ്സ്, ടീമിന്റെ നമ്പേഴ്സ് നല്ല മാറ്റമുണ്ടല്ലേ. 48 ടീംസ് ഒക്കെ വരുന്നുണ്ട്, കുറേ ടീംസ് വരുന്നുണ്ട്. അത് തന്നെ വലിയൊരു ചേഞ്ചാണ്. അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കൊരു എന്താ പറയുക, കുറച്ചും കൂടിയും അടിപൊളിയായിരിക്കും. കുറേ പുതിയ ടീംസിനെ കാണുന്നു, അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം, അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ പ്രത്യേകതകളാണ് ഇത്തവണ. അതുകൊണ്ട് അതൊരു അടിപൊളി പരിപാടിയൊക്കെ തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം ആരാണ്, ആരുടെ ടീമിനാണ് ഇത്തവണ കപ്പ് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ താരങ്ങൾ. ഞാനിന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നോട്ട് ചെയ്തൊരു വാക്ക് എന്തായിരുന്നു എന്നറിയോ? പിൻഗാമികൾക്കായി ഇവർ പുതിയ കാലത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ. ആ ഒരു ക്യാപ്ഷന്റെ താഴെയുള്ളത് രണ്ടാളുടെ ഫോട്ടോസ് ആണ് കേട്ടോ. ഒന്ന് നമ്മുടെ മെസ്സി, ദെൻ നമ്മുടെ സ്വന്തം റൊണാൾഡോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, പുതിയ താരങ്ങൾക്ക് വേണ്ടി, പുതുമുഖങ്ങൾക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇവരും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വഴിതെളിച്ച് കൊണ്ടുപോകാന്ന് പറയില്ല, ആ ഒരു സംഭവമുണ്ട്. അത് ശരിയാണല്ലേ. ഇപ്പോൾ പണ്ട് നമ്മൾ പറയും പെല്ലേനെ പറയും അല്ലേ, മൊഡോണേനെ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് വന്ന് വന്ന് വന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന 2-3 പേരേ ഉള്ളൂ. ഒന്ന് മെസ്സി, അതുപോലെ റൊണാൾഡോ, നെയ്മർ, അങ്ങനെ ആ 3 പേരുകളിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറ്. അവരും ദേ ഇനി പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ വഴി തുറക്കാൻ പോകുന്നു എന്നതാണ് ക്യാപ്ഷൻ. നൈസ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇനി അവർക്ക് നെക്സ്റ്റ് ജനറേഷന് പാസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളൊരു കാര്യം. ഇനി വേ നമുക്ക് നോക്കാം ആർക്കാണ് ഇത്തവണത്തെ 2026 ഫിഫ വേൾഡ് കപ്പ്, ആ ഒരു കപ്പ് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ സമയം കൃത്യം പറയുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4. കൂടെയുള്ളത് ഞാൻ അഹല്യയാണ് കേട്ടോ. അപ്പോൾ ദേ അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവാണ്. അതിന് ശേഷം നോക്കാം മെസ്സേജുകളിലേക്കൊക്കെ പോവാം. അപ്പോൾ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ വേഗം വേഗം സെൻഡ് ചെയ്തോളൂ.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: വീട്ടു ചെലവിനുള്ള പണം തരും മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15000, പച്ചക്കറികൾക്ക് 2000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമുക്ക് മുന്നിലേക്ക് പുഞ്ചിരിയോടെ കടന്നു വരുന്ന ഒരാൾ അതേ സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംതൃപ്തിയോടെ തിരിച്ചു പോകുമെന്ന ഒരു തീരുമാനം നാം എടുത്താൽ മാറ്റം അനുഭവിക്കാൻ സാധിക്കും, ജീവിതം സുന്ദരമാകും. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, നമസ്തേ അഹല്യ, ആയില്യ, വൈശാഖമിടവും വെള്ളിയാഴ്ച വ്യാഴാഴ്ച ജന്മനാൾ വിവാഹ വാർഷികം ഇന്ന് കൊണ്ടാടുന്നവർക്കും ആഹ്ലാദ ശുഭമംഗള ദിനാശംസകൾ. ടോപ്പിക് ഫുട്ബോൾ, സ്വന്തമായി കളിക്കുന്ന ടീംസിന് സപ്പോർട്ട് ചെയ്യുന്നു, ജർമ്മനി, ബ്രസീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യനാരായണ ചേട്ടന്റെ മെസ്സേജാണ്. ചേട്ടന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അതിനുശേഷം മറ്റൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, ഞാൻ മിൽമയിലി പ്രഭാകരൻ, ഞാൻ ബ്രസീൽ ഫാനാണ്. ഓക്കെ, ബ്രസീൽ ഫാനാണ്. ടീമിന് വിജയ ആശംസകൾ നേരുന്നു. പിന്നെ അബിയാൻ മേത്ത് ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രഭാകരൻ. ചേട്ടന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നമസ്കാരം ആയില്യ, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. തമിഴ് സിനിമ മികച്ച ഡിറക്ടർ പരഗ്രാജ് അവർക്ക് ആദരാഞ്ജലികൾ. ഓക്കെ, അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം, യെസ് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ആദരാഞ്ജലികൾ അറിയിക്കുന്നു ചന്ദ്രൻചേട്ടനും. നല്ലൊരു ദിവസം കൂടി ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. മറ്റൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്യ, ഞാൻ RRR. ഫുട്ബോൾ എനിക്ക് അത്ര താല്പര്യമില്ല, എന്നാലും റൊണാൾഡോയെ ഇഷ്ടമാണ്. പിന്നെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും പിന്നെ ആയിലയ്ക്കും നല്ലൊരു ആശംസ നേരുന്നു. ബൈ രമ്യ, രാധാകൃഷ്ണൻ. രമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് കടക്കുന്ന സമയത്ത് വലിയൊരു മെസ്സേജാണ്, നോക്കട്ടെ. ഹായ് ആയിലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. എൻട്രി സൂപ്പർ, താങ്ക് യു. ടോപ്പിക്കിലേക്ക് വന്നാൽ, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് രാത്രിയിൽ അടുത്ത വീട്ടിൽ പോയി കൂട്ടുകാരുടെ ഒത്ത് കളി കണ്ടിരുന്നു. അന്നു മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മെസ്സിയുടെ അർജന്റീന ടീമിനെയാണ് കൂടുതൽ ഇഷ്ടം. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഇഷ്ടമാണ്, അവര് തന്നെ ജയിക്കണം. ഓക്കെ, അവർ തന്നെ ജയിക്കണമെന്നാണ് ആഗ്രഹം. ഇന്ന് പിറന്നാൽ ആഘോഷിക്കുന്ന ഷൈഫുദ്ദീൻ ചേട്ടന്റെ പേരെ കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ അറിയിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടം, കൂട്ടുകാർക്കും, ഷീജ ചേച്ചി, മണിമേഖല ചേച്ചി, രാജുഷ ചേച്ചി, ശ്യാമചേച്ചി, സുധചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ലിഷികക്കുട്ടി, ആരാധ്യക്കുട്ടി, പിന്നെ ആയിലിക്കുട്ടിക്കും ഒരു കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു. പാട്ടെല്ലാം സൂപ്പർ, താങ്ക് യു. ഷീബാ ദിനേശ്, ആലാമരം. ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത മെസ്സേജിലേക്ക് കടക്കാനാട്ടോ. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം അഹല്യ. നമസ്കാരം. ഇത്തവണത്തെ ലോകകപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ഇരട്ടി മധുരമുള്ളതാണ്. അങ്ങ് അമേരിക്കയിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ റിപ്പോർട്ട് ദീപിക പത്രത്തിൽ നൽകുന്നത് എന്റെ ചേട്ടന്റെ കസിൻ ബ്രദർ ജി രവീന്ദ്രനാഥ് നായരാണ്. കേരളം ആദ്യത്തെ സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ഗോളിയായിരുന്നു. ഗോളി രവി എന്ന വിളിപ്പേരും കിട്ടി. ഈ സന്തോഷ വാർത്തയ്ക്കൊപ്പം ഒരേ ഒരു പ്രാർത്ഥന മാത്രം, സ്പോർട്സ് സമാധാനത്തിന് വേണ്ടി കൂടിയാണല്ലോ. ഒരു കൈനീട്ടലിലും ഒരു തോൾത്തട്ടലിലും തീരണം വൈകാര്യം എന്തും. ഓക്കെ, കറക്റ്റാണ്. വൈകാര്യം എന്തും തന്നെ ആയാലും ടീമുകളുടെ പേരിൽ നമ്മുടെ കേരളത്തിൽ പോലും സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യകരമായ മനസ്സിനും ശരീരത്തിനും പോസിറ്റീവായിരിക്കാനായിട്ട് കൂടിയാണ് ഓരോ കളികളും. അങ്ങനെ തന്നെയാകട്ടെ. പ്രാർത്ഥനയോടെ, ശുഭദിനാശംസകളോടെ അജിത ചേച്ചി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കെല്ലാം ആശംസകൾ കൂടി ചേച്ചി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അജിത ചേച്ചി പറഞ്ഞതിലൊരു കാര്യമുണ്ട് അല്ലേ, ഇതൊക്കെ വിനോദമാണല്ലേ. അതിൽ ഒരു വൈരാഗ്യത്തിൻ്റെതായ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് കേരളത്തിലാണെങ്കിൽ നമുക്ക് പല പല ടീംസിനോട് താല്പര്യം ഉണ്ടാവും, പല പല കാരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു നമ്മൾ പറയാറില്ലേ, സന്തോഷപൂർവ്വമായിരിക്കണം എല്ലാ കാര്യങ്ങളെയും മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അവിടെ ഒരു വൈരാഗ്യ ബുദ്ധിയുടെ ആവശ്യമില്ല കേട്ടോ. ഒന്നും അതിര് കടക്കരുത്. അമിതമായാൽ അമൃതവും വിഷം തന്നെയാണ്. എനിവേ, നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അയലി കുട്ടീസ്. ഗുഡ് മോർണിംഗ് മോൾക്ക്. സുഖമല്ലേ? സുഖമാണ് കേട്ടോ, സന്തോഷമായിരിക്കുന്നു. ഷൈഫുദ്ദീൻ ചേട്ടന്റെ പേര് കുട്ടി. അതിയാൻ മോന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒപ്പം അയലി കുട്ടിക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പ. ഇന്ദിര ചേച്ചിക്കും ഒരുപാട് സ്നേഹത്തോടെ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മെസ്സേജിലേക്ക് പോയാൽ, ഗുഡ് മോർണിംഗ് ആയില്ല, ഇന്ന് പവർഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. എല്ലായിടത്തും ഫുട്ബോൾ മാമാങ്കമാണ്. ഫ്ലെക്സുകളും തോരണങ്ങളും കൊടികളും കണ്ടാൽ ഇവിടെയാണോ കളി നടക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എനിക്കിഷ്ടമുള്ള ടീം പോർച്ചുഗലാണ്. 360 ഡിഗ്രിയിൽ സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചുള്ള റെസിപ്പി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ട്രൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, ട്രൈ ചെയ്യൂ. 360 ഡിഗ്രി തുടർന്നും കേൾക്കൂ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും എഫ്എം ടീമിനും ബം പ്ലാസ്റ്റിക് ദിവസമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്. ശാന്തി സുമേഷ് അലപ്പുള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. യെസ്, അങ്ങനെ ഞാൻ അടുത്ത ഒരു മെസ്സേജിലേക്ക് മുമ്പ്, ഗുഡ് മോർണിംഗ് ആയില്ല എന്ന് പറഞ്ഞ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. പേരില്ല, പേരില്ലാത്ത മെസ്സേജ് ആയതുകൊണ്ട് പേര് പറയുന്നില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഒരു മെസ്സേജ് കൂടി എത്തിയിരിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ പൊന്നുമോന് 1000 ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? മെസ്സേജ് അയച്ചാളുടെ പേരില്ല, മകന്റെ പേരില്ല, അതൊക്കെ ഇവിടെ പോയി. ഓക്കെ, എനിവേ വിത്ത് ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. ആ ഫോട്ടോ ഞാൻ കണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ദേ വന്നെല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിരിക്കുന്നു.

നോക്കി ഒരാളെ നമ്മൾ ഷൂ വിൽക്കാൻ വേണ്ടി കുറേ ഷൂകളൊക്കെ കൊടുത്ത് ഒരു മാർക്കറ്റിലേക്ക് അയക്കുകയാണ്. ആ ഒരു അയച്ച സമയത്ത് ആൾ എന്ത് ചെയ്തു, പോയി അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് പറയാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷൂ പോലും എനിക്ക് വിൽക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് അയാളുടെ ഓഫീസറായിട്ടുള്ള വ്യക്തി ചോദിച്ചു, മേലധികാരി ചോദിച്ചു, എന്തുകൊണ്ട് പറ്റിയില്ല? അപ്പോൾ പറഞ്ഞു, അവിടെ ഉള്ള ഒരാൾ പോലും ഷൂ ധരിച്ചത് ഞാൻ കണ്ടില്ല, ഷൂ ധരിച്ചിട്ടില്ല. ആ ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെയാണ് ഈ ഷൂ വിൽക്കുന്നത്? അതായിരുന്നു അയാളുടെ മറുപടി. ആ സമയത്ത് ഈ ഒരു ഓഫീസർ എന്ത് ചെയ്തു, അതേ ഷൂ കൊടുത്ത് മറ്റൊരു വ്യക്തിയെ അതേ പ്ലേസിലേക്ക്, അതേ മാർക്കറ്റിലേക്ക് അയച്ചു. അങ്ങനെ അയക്കുന്ന സമയത്ത് ആ പോയ ആള് അതേ സ്പീഡിൽ തിരിച്ചു വന്നു. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, അയാളുടെ കയ്യിൽ കൊടുത്തുവിട്ട എല്ലാ ഷൂകളും അയാൾ എന്ത് ചെയ്തു, വിറ്റു തീർത്തു. അപ്പൊ അത് അത്ഭുതമായി, അതേ സ്ഥലത്തേക്കാണ് പോയത്, പക്ഷേ മറ്റേ ആൾക്ക് വിൽക്കാൻ സാധിച്ചില്ല, ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഷൂ വിൽക്കാൻ സാധിച്ചത്? ഈ ഒരു ചോദ്യം ഓഫീസർ ചോദിച്ച സമയത്ത് ഈ വ്യക്തി പറഞ്ഞൊരു മറുപടിയുണ്ട്. അതായത് രണ്ടാമത് പോയ ആള് ഷൂ എല്ലാം വിറ്റു തീർത്ത ആ ഒരു വ്യക്തി പറഞ്ഞൊരാൾ മറുപടിയുണ്ട്. അതായത് അവിടെയുള്ള ഒരു വ്യക്തിയും ഷൂ ധരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് വിൽക്കാൻ എളുപ്പത്തിൽ സാധിച്ചു എന്ന്. ഇത് തന്നെയാണ് ഒന്നാമത് പോയ ഒരാൾ പറഞ്ഞതല്ലേ, അവിടെയുള്ള ഒരു വ്യക്തികളും ഷൂ ധരിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഷൂ വിൽക്കാൻ സാധിച്ചില്ല. പക്ഷെ രണ്ടാമത് പോയ ആൾ പറഞ്ഞത് എന്താ, അവിടെയുള്ള ഒരു വ്യക്തികളും ഷൂ ധരിച്ചില്ല, അതുകൊണ്ട് എനിക്കത് വിൽക്കാൻ സാധിച്ചു. അവിടെ എന്താണ് ഡിഫറൻസ്? അതിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതെന്താ, എന്തായിരിക്കും സംഭവം? സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയോ, അവിടെ മാർക്കറ്റ് ചേഞ്ച് ആയിട്ടില്ല. ദ മാർക്കറ്റ് ഡിഡ് നോട്ട് ചേഞ്ച് അല്ലേ, ദ പീപ്പിൾ ഡിഡ് നോട്ട് ചേഞ്ച്, ബട്ട് ദ ഓപ്പർച്യൂണിറ്റി ഡിഡ് നോട്ട് ചേഞ്ച്. അതാണ് ദ പേഴ്സ്പെക്റ്റീവ് ഡിഡ്. പേഴ്സ്പെക്റ്റീവിലാണ് കാര്യം, കാഴ്ചപ്പാടിലാണ് കാര്യം. ചിലർ ഇപ്പം ആദ്യം പോയ ഒരാൾ അവിടെ കണ്ടത് എന്താ, ഒരു സീറോ ഓപ്പർച്യൂണിറ്റിയാണ്, അവിടെ ഒന്നുമില്ല എന്നാണ് മുൻവിധിയായിരുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് രണ്ടാമത് ആള് പോകുന്ന സമയത്ത് അവിടെ കണ്ടപ്പോൾ എന്താണ്, ആ ഷൂ ഒന്നും ഇവിടുത്തെ ആൾക്കാർ ധരിച്ചിട്ടില്ല. അപ്പൊ അതിനർത്ഥം അവിടുത്തെ ആൾക്കാർക്ക് അത് നീഡുണ്ട്, അത് ആവശ്യമുണ്ട്. അവിടെ വിൽക്കുകയാണെങ്കിൽ അതെനിക്ക് ഈസി ആണെന്നുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ ആള് മനസ്സിലാക്കിയത്. സംഭവം ഇത്രയേ ഉള്ളൂ. സെയിം കാര്യമായിരുന്നു രണ്ടുപേരും ചെയ്തത്, പക്ഷേ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളിലായിരുന്നു വ്യത്യാസം. പെർസ്പെക്റ്റീവ്, ആദ്യം പോയ വ്യക്തി അവിടെ സീറോ പെർസ്പെക്റ്റീവ്, സീറോ തിങ്സ് ആയിരുന്നു, അവിടെ ഒന്നും തന്നെ കണ്ടില്ല. പക്ഷെ രണ്ടാമത് പോയ ആൾ അവിടെ ഒരുപാട് അവസരങ്ങളെ കണ്ടു, ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടു എന്നാണ്. സംസി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയില്ലേ, അതായത് ആദ്യം പോയ ആൾക്കൊന്നും കിട്ടിയില്ല, പക്ഷെ രണ്ടാമത് പോയ ആൾ അവിടെ ഒരുപാട് അവസരങ്ങളെ കണ്ട്. അയാൾ ആ അവസരത്തെ ഉപയോഗിച്ചത് കൊണ്ടാണ് അയാൾക്ക് ആ ഷൂസിനൊക്കെ വിറ്റു തീർക്കാനായിട്ട് സാധിച്ചത്. ഇതുപോലെ തന്നെയാണ്, സിമ്പിളാണ്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളുടെയും റിസൾട്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കി കാണുന്നത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അവസാനം ലഭിക്കുന്ന ആ ഒരു റിസൾട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ചെറിയ ഒരു സ്റ്റോറി. അപ്പൊ ഇതെങ്ങനെ പതയെ ഞാൻ വൈൻഡപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. ശുഭദിനമായില്ല, ശുഭദിനം, ഞാൻ മെസ്സി ഫാനാണ് കേട്ടോ, സോ അർജന്റീന എന്ന് പറഞ്ഞിട്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കെ കവിത ചേച്ചി, ചേച്ചി നല്ലൊരു ദിവസം കൂടി ഞാൻ വിഷ് ചെയ്യുന്നു. ആയില്ല മോട്ടിവേഷൻ പൊളി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ദേ ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയട്ടെ. അതിന്റെ സമയമായിട്ടുണ്ട്, 9:14 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി വേൾഡ് കപ്പ് തന്നെ ആവട്ടെ ഈ ഒരു വർഷം. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കൊക്കെ കപ്പ് കിട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം 2026 ആ ഒരു വേൾഡ് കപ്പ് ആര് സ്വന്തമാക്കും, കാത്തിരിക്കാം കുറച്ച് ദിവസങ്ങൾ. യെസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം, അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: സാധാരണ കാണുന്ന കഥകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, അതായത് പണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് വന്ന ആ ഒരു ഭീമൻ ഉൽക്ക എസ്ട്രോയിഡ്, ആ ഒരു എസ്ട്രോയിഡ് ഭൂമിയിൽ ഇടിക്കാതെ പോയിരുന്നുവെങ്കിൽ, അങ്ങനെ മാറിപ്പോയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഡൈനോസറുകൾക്ക് വംശനാശം ഒന്നും വന്നില്ല എന്നുള്ളതാണ്. അവർ ശരിക്കും നമ്മളെപ്പോലെ മനുഷ്യന്മാരെ പോലെ സംസാരിക്കാനും കൃഷി ചെയ്തൊക്കെ അങ്ങനെ ജീവിക്കാണ്. അങ്ങനെയുള്ള ഒരു ഡൈനോസർ കുടുംബത്തിലെ ഏറ്റവും ഭീരുവായ അർലോ. അർലോ എന്ന കുട്ടി ഡൈനോസറും കാട്ടിൽ മൃഗത്തെ പോലെ ജീവിക്കുന്ന സ്പോട്ട് എന്ന കൊച്ചു മനുഷ്യക്കുട്ടിയും തമ്മിലുള്ള ആ ഒരു അപൂർവ സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ് കേട്ടോ ഇത്. അപ്പോ മച്ചാമാരെ, സ്ലോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അനിമേഷൻ സിനിമയെ കുറിച്ചാണ് സിലലാവോഡിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ കഥകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണേ. നമ്മൾ ഇതുവരെ മനുഷ്യരുടെ വലിയ വലിയ കഥകളല്ലേ പറയാറ്, എന്നാൽ ഇന്ന് സിലലാവോഡ് റേഡിയോ സ്ക്രീനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിസ്നെയും പിക്സാറും ഒന്നിച്ചണിയിച്ചൊരുക്കുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നെഞ്ചു പിടയ്ക്കുന്ന ഒരു ഒരു ഗുഡ് മൂവി, ദി ഗുഡ് ഡൈനോസർ എന്ന എക്കാലത്തെയും മികച്ച ഒരു അനിമേഷൻ ചിത്രത്തിന്റെ കഥയാണ്. നമുക്കിതിന്റെ വളരെ വ്യത്യസ്തമായ ആ ഒരു കഥാ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നാലോ. കഥ നടക്കുന്നത് അങ്ങ് ഭൂമിയിലാണ്. പണ്ട് ഡൈനോസറുകളെ കൊന്നൊടുക്കിയ ആ വലിയ ഉൽക്ക ഭൂമിയിൽ ഇടിക്കാതെ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഡൈനോസറുകൾ ഇവിടെ ജീവിക്കാണ്. അവരവിടെ കൃഷി ചെയ്തും വീടുണ്ടാക്കിയും ശരിക്കും മനുഷ്യന്മാരെങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കാൻ കേട്ടോ. അങ്ങനെയുള്ള ഒരു അപ്പറ്റോസോറസ് വിഭാഗത്തിൽപ്പെട്ട ഡൈനോസർ കുടുംബത്തിലാണ് നമ്മുടെ നായകൻ, അതാണ് അർലോ. അർലോ ജനിക്കുന്നത്, ജനിച്ചപ്പോൾ മുതലേ അവൻ തന്റെ സഹോദരങ്ങളെ പോലൊന്നും ആയിരുന്നില്ല കേട്ടോ. ആള് ഭയങ്കര ഭീരുവായിരുന്നു, നല്ല പേടിയായിരുന്നു മൂപ്പർക്ക്. ഒരു ചെറിയ കോഴിയെ കാണുന്ന സമയത്ത് പോലും അവൻ പേടിച്ച് വരയ്ക്കും. ശരീരമൊക്കെ ഉണ്ടെന്നുള്ളൂ, പക്ഷെ മൂപ്പർക്ക് പേടിയായിരുന്നു കേട്ടോ. അവന്റെ അച്ഛന്റെ പേരാണ് ഹെൻറി. അവനെ ധൈര്യശാലിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന വലിയ കൂട് നോക്കാൻ വേണ്ടിയിട്ട് അർലോയെ അവന്റെ അച്ഛൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അവിടെ ഒരു കെണി വെച്ച് അതിൽ വീഴുന്ന ജീവിയെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്ത് ചെയ്യാ, അവനോട് ആവശ്യപ്പെടുന്നുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടൊരു ഓർഡർ കൊടുക്കാണ്. അങ്ങനെയുണ്ടല്ലോ, ഒരു ദിവസം ആ കെണിയിൽ ഒരു കൊച്ചു മനുഷ്യക്കുട്ടി വന്ന് വീഴാണ്. കാട്ടിൽ മൃഗങ്ങളെപ്പോലെ നാല് കാലിൽ നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ പാവമറലോ എന്താ, പേടി കാരണം അവനെ തല്ലിക്കൊല്ലാതെ അഴിച്ചുവിട്ട് കളയുന്നുണ്ട് പേടിച്ചിട്ട്. ഇതറിഞ്ഞ അച്ഛന് നല്ല ദേഷ്യം വരാണ്. ആ മനുഷ്യക്കുട്ടിയെ തപ്പി അർലോയെയും കൂട്ടി കനത്ത മഴയത്ത് നദീതീരത്തേക്ക് അവരങ്ങനെ പോവാൻ കേട്ടോ. എന്നാൽ പെട്ടെന്ന് അവിടെ വലിയൊരു മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവാണ്. പെട്ടെന്നാണ് ആ ഒരു ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നേ. ആ ഒരു സമയത്ത് തന്റെ മകനായ അർലോയെ രക്ഷിക്കുന്നതിനിടയില് അച്ഛൻ ഡൈനോസർ എന്താണ് ആ കുതിച്ചൊഴുകുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഒലിച്ചു പോവാണ്. അങ്ങനെ അച്ഛന്റെ ആ ഒരു വമ്പൻ വേർപാട് അർലോയെ നല്ല രീതിയിൽ തളർത്തി കളയുന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് കാരണം ആ മനുഷ്യക്കുട്ടിയാണെന്നാണ് പിന്നീട് അവൻ അങ്ങ് വിശ്വസിക്കുന്നത്. അപ്പോ ബാക്കി എന്താണ് ആ കഥ കേട്ടാലോ. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റിരിയൻ വിദാഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലൗട്ട്. അപ്പൊ കൂടെയുള്ളത് ഞാൻ ആയില്ല കേട്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞു നിർത്തിയത് അച്ഛൻ നഷ്ടപ്പെട്ട അർലോയെ കുറിച്ചാണല്ലേ. അച്ഛന്റെ മരണത്തിന് ശേഷം കുടുംബം നോക്കാൻ അർലോ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിവസം വീണ്ടും ആ ഒരു ധാന്യപ്പുരയിൽ ആ കൊച്ചു മനുഷ്യക്കുട്ടി വരുന്നത് അവൻ കാണാണ്. ദേഷ്യം വന്ന അർലോ അവന് ഓടിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട്. എന്നാൽ ഓട്ടത്തിനിടയിൽ അർലോ എന്ത് ചെയ്യാണ്, കാലുതെറ്റി ആ വലിയ പുഴയിലേക്ക് അങ്ങ് വീഴാണ്. കിലോമീറ്ററുകളോളം ആ കുത്തുഴുക്കിൽ പെട്ട് തല പാറയിലിടിച്ച് അവനിങ്ങനെ ബോധരഹിതനായിട്ട് എവിടെയോ പോയി അടിയുന്നുണ്ട്. അങ്ങനെ അവൻ കണ്ണു തുറക്കുന്ന സമയത്തുണ്ടല്ലോ, തന്റെ വീടും നാടും അമ്മയെയും സഹോദരങ്ങളൊക്കെ വിട്ട് മറ്റെവിടെയോ അവനറിയാത്ത ഒരു കാട്ടിലാണ് അവൻ പിന്നീട് എത്തിപ്പെടുന്നത്. കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. വിശന്ന് മരിക്കാറായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ദാ വരുന്നു ആ കൊച്ചു മനുഷ്യക്കുട്ടി. ഇവൻ ആരെയാണോ ഓടിക്കാൻ നോക്കിയേ, അവൻ തന്നെ. അങ്ങനെ അവൻ അർലോക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് പഴങ്ങളും വലിയൊരു പ്രാണിയും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യം അർലോ എന്ത് ചെയ്യുന്നുണ്ട്, അവനിങ്ങനെ ഒരുപാട് വെറുത്ത് വേണ്ട എന്നുള്ള ഒരു രീതിയിൽ പെരുമാറാണ്. പക്ഷേ തന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ആ സ്നേഹം കണ്ട് അർലോയുടെ മനസ്സ് പിന്നീട് അങ്ങ് മാറാണ് കേട്ടോ. അർലോ അവന് വേണ്ടിയിട്ട് സ്പോട്ട് എന്ന് പേരിടാണ്. അങ്ങനെ അവിടെ നിന്നും അവർ രണ്ടുപേരും ഒന്നിച്ച് അർലോയുടെ വീട് തേടിയിട്ടുള്ളൊരു യാത്രയാണ് പിന്നീട് ആരംഭിക്കുന്നത്. വഴിയിൽ വെച്ച് അവർ സംസാരിക്കുന്ന ഒരു മനോഹരമായ രംഗമൊക്കെ ഉണ്ട്. ആ രംഗം കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഭയങ്കര ഇമോഷൻ നിറഞ്ഞൊരു രംഗം തന്നെയാണ് കേട്ടോ അത്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അർലോക്ക് ആണെങ്കിൽ നമ്മുടെ ഈ മനുഷ്യക്കുട്ടിയുടെ ഭാഷ അറിയില്ല, പക്ഷെ സ്പോട്ടിനാണെങ്കിലോ ഡൈനോസറിന്റെ ഭാഷ അറിയില്ല. എങ്കിലും അവർ സംസാരിക്കുന്നുണ്ട്. അതായത് നിലത്ത് കുറിച്ച് കമ്പുകളൊക്കെ കുത്തിവെച്ച് തന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്നുള്ള കഥയൊക്കെ നമ്മുടെ ഡൈനോസർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം സ്പോട്ടിന്റെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു, ആ ഒരു കാര്യം അർലോക്ക് ഈ കുട്ടി മനുഷ്യൻ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു കമ്പുകളൊക്കെ മണ്ണിൽ ഒന്നിച്ച് വെച്ച് കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം കണ്ണു നിറഞ്ഞു പോകുന്നുള്ളതാണ്. ഈ ഭാഷകളുണ്ടല്ലോ, ഭാഷകൾക്ക് അപ്പുറമുള്ളൊരു സൗഹൃദം ഉണ്ടാവും. അതായത് നല്ല ബന്ധമാണെങ്കിൽ അവിടെ ഭാഷയോ അല്ലെങ്കിൽ അതൊന്നും തടസ്സമല്ല അല്ലെ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന, നമ്മൾ പറയാറില്ലേ കണ്ണുകളിൽ സംസാരിക്കും, മനസ്സ് മനസ്സിനോട് സംസാരിക്കും, അവിടെ ഭാഷയ്ക്കൊന്നും പ്രാധാന്യമില്ല. അതുപോലെ തന്നെയാണ് ആ ഒരു രംഗം. വളരെ ഇമോഷണൽ ആണ് കേട്ടോ. നമുക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു മൂവി കണ്ട സമയത്ത് എന്നെ ഏറ്റവും അധികം കണക്ട് ചെയ്തതും ആ ഒരു സീനാണ്. അതിൽ അവരുടെ ഒരു കോൺവെർസേഷൻ അത് നമ്മളെ വളരെയധികം ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു രംഗം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കാണണം കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഷകൾക്ക് അപ്പുറമുള്ള കട്ട സൗഹൃദമായിട്ട് അവരങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ അവരെ ഒരുപാട് വെല്ലുവിളികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് കേൾക്കാം. സെല്ലൗട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സിലലാടാണ് കഥ. അതിന്റെ ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാണട്ടോ. അതായത് അർലോയും സ്പോട്ടും യാത്ര തുടരവേ കാട്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് വരാണ്. വീണ്ടും ആ ഒരു പഴയ ഫ്ലഡ്. എവിടെയാണ് അർലോയ്ക്ക് അർലോയുടെ അച്ഛനെ നഷ്ടപ്പെട്ടത്? അതീയൊരു അന്തരീക്ഷമാണ് പിന്നീട് വീണ്ടും കാട്ടിൽ വരുന്നത്. അങ്ങനെ ഈ സമയത്ത് ആകാശത്ത് നിന്നും ടെറോഡാക്ടിക്കൾ, അതായത് പറക്കുന്ന ഭീമൻ ജീവികൾ, അതാണ് ഈ ടെറോഡാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അങ്ങനെയുള്ള കുറെ ക്രൂരമായ കുറെ ജീവികൾ ഇവരെ ആക്രമിക്കാനായിട്ട് വരാണ്. അങ്ങനെ കൊടുങ്കാറ്റിൽ പെടുന്ന മൃഗങ്ങളെ കൊന്നു തിന്നുന്ന വില്ലന്മാരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജീവികൾ കേട്ടോ. അവരെന്ത് ചെയ്യാണ്, സ്പോട്ടിനെ തട്ടിക്കൊണ്ടു പോവാനായിട്ട് നോക്കാണ്. അങ്ങനെ വഴിയിൽ വെച്ച് മൂന്ന് വലിയ ടിറക്സ് ഡൈനോസറുകൾ വന്ന് അർലോയും സ്പോട്ടിനെ രക്ഷിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സിനിമകളിൽ ഈ ടിറക്സിനെ വില്ലന്മാരായിട്ടല്ല കാണാറുള്ളത്. എന്നാൽ ഇതിൽ അവര് പശുക്കളെ മേയിച്ച് നടക്കുന്ന കൗബോയ്സിനെ പോലെയാണ്, നല്ല ഡൈനോസറുകളാണ്, നല്ല ഗുഡാണ്. അവരുടെ നഷ്ടപ്പെട്ടു പോയ പശുക്കൂട്ടത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സ്പോട്ടും തന്റെ മണക്കാനുള്ള അസാധ്യ കഴിവ് വെച്ച് അവരെ സഹായിക്കുന്നുണ്ട്. അതിനു പകരമായി ആ ടിറക്സ് ഡൈനോസറുകൾ അർലോക്ക് തന്റെ ഉള്ളിലെ ഭയം എങ്ങനെ മാറ്റണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ, അതായത് ഭയം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, പക്ഷെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. ആ ഒരു കാര്യം അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അർലോയും സ്പോട്ടും തന്റെ വീടിനടുത്തുള്ള വലിയ മലനിരകളുടെ അടുത്ത് എത്താണ്. എന്നാൽ സന്തോഷിക്കാൻ വരട്ടെ മച്ചാമാരെ, ആ പഴയ മറക്കുന്ന വില്ലൻ ജീവികളുണ്ടല്ലോ വീണ്ടും നമ്മുടെ സ്പോട്ടിന്റെയും അർലോയുടെയും മുൻപിൽ വരാണ് അവരെ ആക്രമിക്കാനായിട്ട്. അർലോയുടെ മുൻപിൽ വെച്ച് തന്നെ സ്പോട്ടിനെ അവര് ആക്രമിക്കാനട്ടോ. അങ്ങനെ സ്പോട്ടിനെ അവരെന്ത് ചെയ്യാണ്, പുഴയുടെ നടുവിലുള്ള ഒരു കാട്ടിൽ ഒരു മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാണ്, കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് അവിടെ വെച്ച്. ആ ഒരു സമയത്ത് തന്റെ ഒരേ ഒരു ചങ്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അർലോ ഉണ്ടല്ലോ, പണ്ട് അച്ഛൻ മരിച്ചത് ഇതുപോലുള്ള ഒരു മഴവെള്ള പാച്ചിലും അത്യന്തരീക്ഷമാണ്. അതേ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ഭീരുവായ അർലോ ഒറ്റയ്ക്ക് അങ്ങ് കുതിക്കാൻ പോവാണ്. അതായത് അവിടെ നടക്കുന്നത് ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്, നമ്മുടെ അർലോയുടെ ആ ഭീരുത്വം ഒക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ്. ആ ഒരു കഥ നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. കഥയുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാനട. സെല്ലുലോയിഡിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. പുഴക്കരയിൽ വെച്ച് അല്ലോ ആ പറക്കുന്ന വില്ലൻ ജീവികളോട് കട്ടക്കങ്ങ് ഫൈറ്റ് ചെയ്യാണ്. അതായത് പണ്ട് ഒരു കോഴിയെ പോലും പേടിച്ചിരുന്ന അറല്ലോ ഇന്ന് തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ആ വില്ലന്മാരെ എല്ലാം അടിച്ചോടിക്കുകയാണ്. അവനവരെ പുഴയിലേക്ക് അങ്ങ് തള്ളിയിടാണ്. എന്നാൽ പെട്ടെന്ന് വീണ്ടും ആ പഴയതുപോലെ വലിയൊരു മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവാണ്. സ്പോട്ട് എന്തെയാണ് വെള്ളത്തിൽ ഒഴിച്ചു പോകുന്നത് കണ്ടിട്ട് അറല്ലോ ഒട്ടും പേടിക്കാതെ ആ കുതിച്ചൊഴുകുന്ന വെള്ളത്തിലേക്കുണ്ടല്ലോ ചാടുന്നുണ്ട്. അങ്ങനെ അവൻ സ്പോട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലിയൊരു കരയിലേക്ക് അങ്ങ് നീന്തി കയറാണ്. തന്റെ ഉള്ളിലെ ഭയം അവൻ പൂർണ്ണമായിട്ട് മാറ്റാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഒന്നിച്ച് അർലോയുടെ വീടിന് മുന്നിലെത്തുന്നുണ്ട്. ദൂരെ നിന്ന് തന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ അർലോ കാണുന്നുണ്ട്. എന്നാൽ അതേ സമയത്തുണ്ടല്ലോ കാട്ടിൽ നിന്നും സ്പോട്ടിനെ പോലെയുള്ളൊരു മനുഷ്യ കുടുംബം അങ്ങോട്ട് വരാണ്. സ്പോട്ടിനെ പോലെ നാല് കാലിൽ നടക്കുന്ന ഒരു അച്ഛനും അമ്മയും കുട്ടികളൊക്കെ. അങ്ങനെ അവരെ കണ്ടതും സ്പോട്ടിന് തന്റെ സ്വന്തം വംശത്തെ മനസ്സിലാവാണ്. അർലോ പതുക്കെ സ്പോട്ടിന് ആ ഒരു മനുഷ്യ കുടുംബത്തിന് അടുത്തേക്കുണ്ടല്ലോ എന്ന് തള്ളിവിടുന്നുണ്ട്. സ്പോട്ടിനാണെങ്കിലോ അർലോയെ വിട്ടുപോകാനായിട്ട് ഒട്ടും താല്പര്യവുമില്ല. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് തിരികെ വന്ന് അർലോയുടെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. നമുക്കത് ഫീൽ ചെയ്യും, ശരിക്കും ഫീൽ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. അത് അതെന്താന്ന് വെച്ചാ ഒറ്റ സുഹൃത്താണ്, പക്ഷെ ഇപ്പോഴത്തെ ഫാമിലി ഉണ്ട്, ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ ആ ഒരു സംഭവം. അതേസമയത്ത് നമ്മുടെ അർലോ പറയുന്നുണ്ട് സ്പോട്ടിനോട്, ഇതാണ് നിന്റെ കുടുംബം, നീ ഇവരുടെ കൂടെയാണ് പോവേണ്ടെന്നൊരു കാര്യം. ഒടുവിൽ സ്പോട്ട് ആ കുടുംബത്തോടൊപ്പം കുന്ന് കയറങ്ങ് പോവാണ്. തിരിഞ്ഞു നിന്ന് അർലോയെ നോക്കി ഒരൊറ്റ വിളി വിളിക്കുന്നുണ്ട്. അത് അത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. അതായത് അർലോ തന്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്, സ്പോട്ടിനും അവരുടെ ഫാമിലിനെ കിട്ടുകയാണ്. അങ്ങനെ അവരൊന്നിച്ച് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാണ് ഈ ഒരു മൂവി. ഈ ഒരു സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ കാർട്ടൂണിക് മൂവിയാണ്. എന്നാൽ എല്ലാതരം ഇമോഷൻസ് ഉള്ളൊരു മൂവിയാണ്. എല്ലാവർക്കും, അവിടെ കുട്ടികളിൽ നിന്നോ മുതിർന്നവരോ എന്നോ ഒന്നുമില്ല, ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റുന്ന അത്രയും ഫീൽ ഗുഡ് ആയിട്ട് എൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. ആ സിനിമയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിലെ ഭയം, സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമ ശരിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പീറ്റർ സോൺ എന്ന സംവിധായകന്റെ വിഷ്വൽ മാതൃകതയാണ് ഈ ഒരു സിനിമ. ഇതിൽ ആ പുഴവെള്ളവും കാടൊക്കെ കണ്ടാൽ ഒറിജിനൽ ആണെന്ന് പറയുള്ളൂ കേട്ടോ. അത്രയും റിയലിസ്റ്റിക് ആയ അനിമേഷൻ സാങ്കേതിക വിദ്യയാണ് പിക്സാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ജെഫ്രി റൈറ്റ്, ഫ്രാൻസിസ് മക്ഡോർമണ്ട് തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് ഇതിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ സൗഹൃദത്തിന് കട്ട ഫീൽ തരുന്ന കുടുംബത്തോടൊപ്പം ഇരുന്ന് തീർച്ചയായും കാണേണ്ട ഒരു മനോഹരമായ അനിമേഷൻ ചിത്രമാണ് ദ ഗുഡ് ഡൈനോസാർ. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സിനിമാ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു സിനിമയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് ആഹ്ലി എഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ കാലിഡോസ്കോപ്പിലേക്ക് സ്വാഗതം. നല്ല ചൂടുള്ള വട അല്ലെങ്കിൽ നല്ല ചൂടുള്ള മുളക് ഭജി, ഇതൊക്കെ ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പൊതിഞ്ഞ് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ചിലപ്പോൾ പത്രക്കടലാസിൽ അങ്ങ് പൊതിഞ്ഞു കൊടുക്കും. ഇനിയിപ്പോ നമ്മൾ എവിടെയെങ്കിലും വാങ്ങിക്കുമ്പോൾ ചില ഷോപ്സിലൊക്കെ ഇപ്പോഴും പത്രക്കടലാസിൽ ഈ ചൂടുള്ള വടയും ഭജിയൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ആ ശീലം കംപ്ലീറ്റ് ആയിട്ട് നിർത്താനുള്ള സമയമായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാലിഡോസ്കോപ്പ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള എന്നാൽ ഉള്ളിൽ നല്ല കട്ട വിഷമുള്ള വലിയ വില്ലനെ കുറിച്ചാണ്. ഇത് നമ്മൾ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. ആ ശീലം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയാം. എന്താണ് സംഗതി എന്ന് ക്ലിക്കായിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളുമായിട്ട് കൂടെ ഞാനുണ്ട് അഭിരാമി. ഓണാഹലിയ FM 90.4 കേട്ട് കൊണ്ടിരിക്കുന്നു.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ വിചാരിക്കും പത്രം നല്ല വൃത്തിയുള്ളതാണെന്ന്. ഇന്ത്യയിൽ ഉടനീളം പല സ്ഥലങ്ങളിൽ പല കടകളിൽ പല വീടുകളിൽ പോലും ഈ ചെറിയ ഭക്ഷണങ്ങൾ, ലഘു ഭക്ഷണങ്ങൾ, സ്നാക്സ് വഴിയോരത്ത് വിൽക്കുന്ന ഈ സ്നാക്സ് ഒക്കെ ഇല്ലേ, 5 രൂപ കടി, 10 രൂപ കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പത്രക്കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞ് നൽകുന്ന കാഴ്ച പല സ്ഥലത്തും പല ആളുകളും ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അതിങ്ങനെ വളരെ ഗംഭീരമായിട്ട് അത് തന്നെ തുടർന്നു പോരുന്നുണ്ട്. പക്ഷേ ഈ സംഭവം വേഗം തന്നെ നിർത്തിക്കോളണം എന്നാണ് പറയുന്നത് FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, പറയുന്ന ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ അതൊരു വലിയ കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് കൊടുക്കണേ. അച്ചടി മഷി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ പത്രങ്ങളിൽ. ഈ പത്രങ്ങളിലെ കറുത്ത അച്ചടി മഷി, പ്രിന്റിംഗ് ഇങ്ക്, അത് വെറൊരു മഷിയല്ല, നല്ല ചൂടുള്ള എണ്ണ പലഹാരങ്ങൾ നമ്മൾ അതിലേക്ക് വെക്കുന്ന സമയത്ത് ഈ ചൂടിൽ, ആ ചൂടിൽ മഷിയിലുള്ള മാരകമായിട്ടുള്ള കെമിക്കൽസും ഈയം, അതായത് ലെഡ് കണ്ടന്റും ഒക്കെ ഉരുകി നേരെ നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്ക് അത് പടരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മഷിയും മറ്റു മലിനീകരണ വസ്തുക്കളും നമ്മുടെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ദഹനക്കേട് മുതൽ ക്യാൻസർ വരെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകാം എന്നാണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ളത്. പത്രക്കടലാസ് ഉണ്ടാക്കുന്നത് റീസൈക്കിൾ ചെയ്തിട്ടുള്ള പേപ്പറുകൾ കൊണ്ടാണ്. അപ്പൊ അതിന് നമ്മൾ കാണാത്ത എത്രയോ ബാക്ടീരിയാസും കെമിക്കൽസും ഒക്കെ ഉണ്ട്. അപ്പോ ഭക്ഷണ സാധനങ്ങൾ ഒരു കാരണവശാലും ന്യൂസ് പേപ്പേഴ്സിൽ പൊതിയാൻ പാടില്ല.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചേട്ടാ, രണ്ട് ഉള്ളിവട പത്രത്തിലൊന്ന് പൊതിഞ്ഞു തന്നേക്ക്. എന്ന് ഇനി നമ്മൾ പറയില്ല, പകരം ചില കാര്യങ്ങൾ പക്കയായിട്ട് ശീലാക്കണം. ഒരു എന്താ പറയാ, നമ്മുടെ കയ്യിൽ ഒരു കവർ എപ്പോഴും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോ ലഞ്ച് ബോക്സിലോ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കണം. എപ്പോഴും നമുക്കിത് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷേ നമ്മൾ ഇനി അങ്ങനെ ശീലിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഭക്ഷണങ്ങൾ പൊതിയാൻ പത്രത്തിന് പകരം ഈ പറഞ്ഞ പോലെ

വാഴയിലയോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മള് വാങ്ങുന്ന സാധനമാണ്, നമുക്ക് കഴിക്കാൻ വാങ്ങുന്ന സാധനമാണ്. അപ്പൊ അത് കടക്കാരോട് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാലോ, ഡിമാൻഡ് ചെയ്യാലോ. പത്രക്കടലാസിൽ തന്ന സാധനം ഞങ്ങൾ കഴിക്കൂല, വാങ്ങൂല എന്നുള്ളത് നമുക്ക് പറയാം. വളരെയധികം സ്നേഹത്തോടെ നമുക്ക് ചില തിരുത്തലുകൾ വരുത്താം. വഴിയോര കച്ചവടക്കാരോ ഹോട്ടലുകാരോ പത്രക്കടലാസ് ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സ്നേഹത്തോടെ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ നമ്മൾ രോഗം വരുത്തി വെക്കാനല്ലല്ലോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അത് വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ അറിയിക്കുക. എവിടെ പോയാലും ഈ കാര്യമൊക്കെ മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പിൽ നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റെ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓ മൈ ഗോഡ്, കണ്ണുകള് തള്ളി മൂക്കത്ത് വിരലും വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന എന്നെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാരണം ഞാനിപ്പോ അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. സോഷ്യൽ മീഡിയയിൽ ദിവസം എന്തൊക്കെയാ നടക്കുന്നത്? ചോക്ലേറ്റ് ബിരിയാണി നമ്മൾ കണ്ടു. ചോക്ലേറ്റ് മാത്രമുള്ള ബിരിയാണി, അതായത് വളരെ മധുരമുള്ള ചോക്ലേറ്റുകൾ ഉപയോഗിച്ച്, കൊക്കോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ബിരിയാണി, മാംഗോ വെച്ച് മാഗി ഉണ്ടാക്കുന്നത് കണ്ട് നമ്മൾ എന്റെ പൊന്നെ ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കണേ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു. അതേപോലെ ഇതാ ഇപ്പോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അടുത്തൊരു അറ്റാക്ക് വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ, ഏതാണ് ആ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ, ചായയും ഇഡലിയും. ചായയിൽ മുക്കി ഇഡലി കഴിക്കുന്ന ഒരു സംഗതി. ഇഡലിക്ക് ശേഷം നമ്മൾ ചായ കഴിക്കാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ചായയും ഇഡലിയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. ഈ ചായയിൽ പല സാധനങ്ങളും നമ്മൾ മുക്കി കഴിക്കാറുണ്ട്. പക്ഷേ ചായയിൽ മുക്കി ഇഡലി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എനിക്കിത് ആലോചിച്ചപ്പോൾ തന്നെ എന്താ ഇത് ഇവിടെ നടക്കുന്നത്, എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായി എന്നുള്ള ഒരു ഒരു ഇതിലായിരുന്നു ഞാൻ. ഒരു വിചിത്രമായിട്ടുള്ളൊരു കോമ്പിനേഷൻ അല്ലേ. ഇത് കേട്ടിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ സാക്ഷാൽ ശശി തരൂർ ജി വരെ കലിപ്പിലായിരിക്കുകയാണ്. സംഭവം എവിടെ തുടങ്ങിയെന്ന് വെച്ചാൽ, ഒരു ലേഡി സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പങ്കുവച്ചതാണ്. അവർ ഷെയർ ചെയ്ത ഫോട്ടോയിൽ ചായയിൽ ഇഡലി മുക്കി വെച്ചിരിക്കുന്ന ചിത്രം അതായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് അവർ അടിയിൽ ക്യാപ്ഷൻ കൊടുത്തു, ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കോമ്പിനേഷൻ ഏത്? ചായയും ഇഡലിയും. ഇത് കണ്ടതും നമ്മുടെ തിരുവനന്തപുരം എം പിക്ക് കൺട്രോൾ പോയി. പുള്ളി ആ പോസ്റ്റ് അപ്പൊ തന്നെ റീഷെയർ ചെയ്തിട്ട് പറയുകയാണ്, എനിക്ക് കൃത്യമായി എല്ലാം മനസ്സിലാകുന്നുണ്ട്, എന്നെ പ്രകോപിപ്പിക്കുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം ഒരു ഫണ്ണി രീതിയിൽ അതിനെ എടുത്തിട്ടുണ്ട്. എന്തായാലും ചായ ആൻഡ് ഇഡലി നല്ലൊരു കോമ്പിനേഷൻ ആണോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ബഹുമാനപ്പെട്ട ശശി തരൂർ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ചിത്രത്തിൽ ഒരു ഇഡ്ഡലി ഉണ്ടല്ലോ, ആ ഇഡ്ഡലി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അത് കണ്ടിട്ട് നല്ല കട്ടിയുള്ളതായിട്ടും കുറച്ച് സാധാരണ ഇഡ്ഡലിയേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഇഡ്ഡലിയായിട്ടാണ് എനിക്ക് തോന്നണേ. പിന്നെ അത് കാണുമ്പോൾ അതിന് ഈ ചായയിൽ ഇഡ്ഡലി മുക്കി കഴിയുമ്പോഴത്തേക്കും ഇഡ്ഡലിയുടെ ആ ഒരു വെളുത്ത നിറമൊക്കെ പോകുമല്ലോ, അതിൽ ചെറിയൊരു നിറവ്യത്യാസമുണ്ട്, ഒരു കളർ ചേഞ്ചും ഉണ്ട്. അത് കാണുമ്പോഴും അത് അത്ര ടേസ്റ്റ് ഉള്ള ഇഡ്ഡലി ആയിട്ട് തോന്നുന്നില്ല. മൃദുവായ വെളുത്ത നിറമുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയെ വെല്ലാൻ മറ്റൊന്നിനും കഴിയില്ല. ഇത് ചവച്ചരിച്ച് കഴിക്കേണ്ടി വരുന്ന റബ്ബർ പോലെ ഒന്നായിരിക്കാനാണ് സാധ്യത. സോറി, ഇതൊരു എ ഗ്രേഡ് ഇഡ്ഡലി അല്ല. നോ മോർ കമന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ശശി തരൂർ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് വാക്കുകൾ മാത്രമല്ല, ഇഡ്ഡലിയുടെ ഗ്രേഡും ക്വാളിറ്റിയും വരെ പുള്ളി അളന്നു തരും എന്ന് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു റീഷെയറിംഗ് കണ്ടപ്പോഴത്തേക്കും നിമിഷ നേരം കൊണ്ട് അത് വൈറലായി കേട്ടോ. പിന്നെ എല്ലാ ആളുകളും, ഓൾമോസ്റ്റ് ആ കമന്റ്സിലുള്ള എല്ലാവരും ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ചായയും ഇഡ്ഡലിയും എന്റെ പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, പക്ഷെ ചായയും ഇഡ്ഡലി മുക്കി കഴിക്കുന്നത് ദൈവം പോലും പൊറുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല മൃദുവായ ഇഡ്ഡലി തേങ്ങാ ചട്നിയും സാമ്പാറും ഒക്കെ ചേർത്ത് കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കൂ എന്നൊക്കെയുള്ള കമന്റ്സ് ഉണ്ട്. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കണം. അതിനെ കൊണ്ടുപോയി ചായയിൽ മുക്കി റബ്ബർ പരുവമാക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പ്ലീസ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രാഫിക് ജാം എന്ന് പറയുമ്പോൾ, ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് വൈറ്റിലയിലുള്ള ട്രാഫിക് ബ്ലോക്ക്, ചാലക്കുടിയിലുള്ള പോൾ ബ്ലോക്ക്, അങ്കമാലിയിൽ ബ്ലോക്ക് ഉണ്ടാവും, ആലുവയിൽ ബ്ലോക്ക് ഉണ്ടാവും, ട്രിവാൻഡ്രത്തിലുള്ള ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ലോകത്തിന്റെ നെറുകയിലുള്ള നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയിൽ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവിടെ സൂപ്പർ മാർക്കറ്റിലേക്കാളും വലിയ ക്യൂ ആണ്, കുറച്ച് ട്രാഫിക് ജാമാണ്. നേപ്പാൾ ഗവൺമെന്റിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ഒരൊറ്റ സീസണിൽ 494 പർവ്വതാരോഹണ പെർമിറ്റുകൾ അവര് അനുവദിച്ചു. അപ്പോ വിദേശത്ത് നിന്ന് വരുന്ന ഓരോ പർവ്വതാരോഹകനും സഹായത്തിന് കുറഞ്ഞത് ഒരു ഷെർപ്പ എങ്കിലും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ കണക്കൊന്ന് കൂട്ടി നോക്കിക്കേ, നിങ്ങൾ ഈ കഴിഞ്ഞ സീസണിൽ മാത്രം കുറഞ്ഞത് 1000+ ആളുകളാണ് എവറസ്റ്റിലേക്ക് വന്നു പോയത്. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ മാറിയിരിക്കുകയാണ് മൗണ്ട് എവറസ്റ്റ്. പണ്ടൊക്കെ എവറസ്റ്റ് കീഴടക്കി, എവറസ്റ്റിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ വർത്തമാനമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ടൂറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2019 റെക്കോർഡൊക്കെ തകർത്ത് ആളുകൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് തിരക്കും അല്പം ബഹളവും കൂടുതലാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു യാത്ര പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ കരുതേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. യു ആർ ലിസണിംഗ് ടു കാലിഡോസ്കോപ്പ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എവറസ്റ്റിന്റെ മുകളിൽ ഓക്സിജൻ വളരെ കുറവുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ പറയുന്ന പേര് ഡെത്ത് സോൺ എന്നാണ്. അവിടെ ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ ഓക്സിജൻ തീർന്നു പോവാനും ഈ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്ന ഈ പറഞ്ഞ മൗണ്ടനിയേഴ്സിന്റെ ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. പിന്നെ ഇത്രയധികം മനുഷ്യർ അവിടെ ഒത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മറ്റു മലിനീകരണം, ഇതൊക്കെ ആ എവറസ്റ്റിന്റെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ അതിനെ കൂടെ തകർക്കുന്നുണ്ട്. നമ്മൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പവിത്ര ഭൂമിയെ പതുക്കെ പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഹസികതയൊക്കെ നല്ലതാണ് അല്ലെ? എവറസ്റ്റിൽ പോകാൻ ഒരു അവസരം കിട്ടുകയാണ്, നമ്മുടെ ഹെൽത്ത് അതിന് അനുവദിക്കുന്നുണ്ട്, നമ്മുടെ സമയം അതിന് അനുവദിക്കുന്നുണ്ട്, യൂണിവേഴ്സ് നമുക്കൊപ്പമാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള പ്ലേസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക, അങ്ങോട്ടേക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അതൊക്കെ സാധ്യമാക്കുക എന്നുള്ളത്. അഡ്വഞ്ചേഴ്സ് എപ്പോഴും നല്ലതാണ് ലൈഫിൽ. പക്ഷേ അത് നമ്മുടെ നേച്ചറിനെയും നമ്മുടെ സ്വന്തം ജീവന്റെയും ഒക്കെ വില കളഞ്ഞുകൊണ്ടാവരുത്. എവറസ്റ്റിനെ ഇനിയും ശ്വാസം മുട്ടിക്കണോ എന്ന് അവിടുത്തെ അധികാരികളും കൃത്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പൊ ലോകത്തിന്റെ നെറുകയിലെ ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കാലിഡോസ്കോപ്പ് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയും നേരം കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഫർമേറ്റീവ് എന്റർടൈനിങ് കോണ്ടന്റ് ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4 കേട്ട്.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മനുഷ്യന് ഇന്ന് അറിയാവുന്നതിൽ ഏറ്റവും രുചികരവും സ്വാദിഷ്ടവുമായ ഫലം. ജനപ്രിയ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ തന്റെ യാത്രാക്കുറിപ്പുകളിൽ ഒരു പഴത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. പ്രൈഡ് ഓഫ് ദി ഐലൻഡ് അഥവാ ദ്വീപുകളുടെ അഭിമാനമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഒരു സ്പൂൺ കൊണ്ട് ഐസ്ക്രീം പോലെ കോരി കഴിക്കാൻ പറ്റുന്ന ആ അത്ഭുത പഴമാണ് ചെറിമോയ. നമുക്ക് സുപരിചിതമായ ആത്തച്ചക്കയുടെയോ മുള്ളാത്തിയുടെയോ ഒക്കെ കുടുംബക്കാരനായ ഈ വിദേശ ഫലത്തിൻ്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. പല വിദേശ ഫലങ്ങളുടെയും സ്വാദ് കൃത്യമായി എന്താണെന്ന് വിവരിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. എന്നാൽ ഒന്നും രണ്ടുമല്ല, 6 വ്യത്യസ്ത പ്രമുഖ ഫലങ്ങളുടെ സ്വാദ് രമ്യമായി ഇടകലർത്തി പ്രകൃതി സൃഷ്ടിച്ച ഒരു അപൂർവ ഫലമാണ് ചെറിമോയ. വാഴപ്പഴം, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ, പേർ അഥവാ സബർജല്ലി, മാമ്പഴം എന്നിങ്ങനെ രുചിയിലും മേന്മയിലും തികഞ്ഞ വൈവിധ്യം പുലർത്തുന്ന 6 പഴങ്ങളുടെ സ്വാദും സുഗന്ധവും ഒറ്റ പഴത്തിൽ സമ്മേളിച്ചിരിക്കുന്നു. പോരാത്തതിന് ഇതിന്റെ ഉൾഭാഗം കസ്റ്റാർഡ് പോലെയോ ബനാന പുഡിംഗ് പോലെയോ അതീവ മൃദുലവും ക്രീം നിറഞ്ഞതുമാണ്. പഴം നന്നായി വിളഞ്ഞ് പഴുത്തു കഴിഞ്ഞാൽ വെണ്ണ തോൽക്കുന്ന പ്രകൃതമാണ് ഇതിനുള്ളത്. നടുക്കുവെച്ച് മുറിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഐസ്ക്രീം കഴിക്കുന്നത് പോലെ വളരെ ആസ്വാദ്യകരമായി ഇത് കഴിക്കാനും സാധിക്കും. ഇവിടെ കർഷകരും വ്യാപാരികളും ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അത് ഇതിന്റെ വിളവെടുപ്പ് സമയമാണ്. പഴം പാകമായി എന്നാൽ നല്ല ഉറപ്പും ദൃഢതയുമുള്ള സമയത്ത് തന്നെ വേണം വിളവെടുക്കാനായിട്ട്. വിളവെടുത്തു കഴിഞ്ഞാൽ പഴങ്ങൾ അന്തരീക്ഷ താപനിലയിൽ തന്നെ വെച്ച് വേണം പഴുപ്പിക്കാനായിട്ട്. നേരത്തെ വിളവെടുക്കുന്നത് പഴത്തിന്റെ മാധുര്യം കുറയ്ക്കും, അതുപോലെ തന്നെ അധിക നാൾ വെച്ചിരുന്നാൽ പുളിരസമായി പഴം ഉപയോഗശൂന്യമാവുകയും ചെയ്യും. പഴുത്തു കഴിഞ്ഞ പഴം 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും സാധിക്കും. ചെറിമോയ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഏറെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം. നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചെറിമോയ അനോന എന്ന ജനസിലെ അംഗമാണ്. അനോനേസി എന്നാണ് ഇതിന്റെ കുടുംബ പേര്. ചെറിമൂയ എന്നെല്ലാം ഇതിന് പ്രാദേശികമായിട്ട് പേരുകളുണ്ട്. ഹോണ്ടൂറാസ്, ഗ്വാട്ടിമാല എന്നിവിടങ്ങളിലെ മലമ്പ്രദേശങ്ങളിലും ആൻറ്റീസിലും മധ്യ അമേരിക്കയിലുമൊക്കെയാണ് ഇത് പണ്ട് മുതൽക്കേ കൃഷി ചെയ്തു വരുന്നത്. പെറുവിലും മറ്റുമുള്ള പ്രാദേശിക ഭാഷയിലെ ചെറിമൂയ എന്ന പദത്തിൽ നിന്നാണ് ചെറിമോയ എന്ന വാക്ക് ഉണ്ടാകുന്നത്. ഇതിനർത്ഥം തണുത്ത വിത്തുകൾ, കോൾഡ് സീഡ്സ് എന്നാണ്. ചെറിമോയ സ്വതവേ വളരെ ഉയർന്ന മലനിരകളിലെ കൊടും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് വളരുന്നത്. ഇത്തരം കഠിനമായ തണുപ്പിലും ഇതിന്റെ വിത്തുകൾ അനായാസം മുളയ്ക്കുമെന്നതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. ബൊളീവിയ, ചിലി, കൊളംബിയ, ഇക്വഡോർ, പെറു, വെനസ്വേല എന്നീ രാജ്യങ്ങളിൽ ഇതിന്റെ പേര് ചെറിമോയ എന്നാണ്. വളരെ ഉയർന്ന മലനിരകളിൽ ഇതര ഫലവൃക്ഷങ്ങൾക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ഊഷ്മാവ് താഴുന്ന സന്ദർഭങ്ങളിലും ഇതിന് അതിജീവിക്കാൻ കഴിയും. ദ്രുത വളർച്ചാ സ്വഭാവമുള്ള ഈ നിത്യഹരിത വൃക്ഷം ഏകദേശം 4 മുതൽ 9 മീറ്റർ വരെ ഉയരത്തിൽ വളരുകയും ചെയ്യും. ഇലകൾ നിറഞ്ഞു വളരുന്ന പ്രകൃതമാണെങ്കിലും കൊമ്പ് ഗോതി വളർത്തിയാൽ ഏകദേശം 5 മീറ്ററിൽ ഇതിന്റെ വളർച്ച ക്രമീകരിച്ച് നിർത്താം. ഇത് വിളവെടുപ്പ് ഉൾപ്പെടെയുള്ള പരിപാലനത്തിന് വളരെ അനുകൂലവുമാണ്. ചെറിമോയ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ചെറിമോയ പഴത്തെ കുറിച്ചാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിമോയയുടെ പ്രത്യുൽപാദന സംവിധാനം സസ്യശാസ്ത്ര ലോകത്ത് വളരെ സവിശേഷമാണ്. ഇവയുടേത് ദ്വിലിംഗ പുഷ്പങ്ങളാണ്. അതായത് ഓരോ പൂവിലും ആൺഭാഗവും പെൺഭാഗവും ഉണ്ട്. എങ്കിലും ഒരേ പൂവിൽ തന്നെയുള്ള സ്വയം പരാഗണം തടയാൻ പ്രകൃതി തന്നെ ഒരു വിദ്യ ചെയ്തിട്ടുണ്ട്. ആൺ പെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്ത് മാത്രമേ പരാഗണത്തിന് പാകമാകുകയുള്ളൂ. ഇതിന് പ്രോട്ടോഗൈനസ് ഡൈക്കോഗമി എന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യ ദിവസം പൂക്കൾ ചെറുതായി വിടരുമ്പോൾ വളരെ ഇടുങ്ങിയ ഒരു കീറൽ മാത്രമേ കാണൂ. ഇതളുകൾ ദൃഢവും പരാഗണ സ്ഥലം പശയുള്ളതുമായിട്ട് പൂമ്പൊടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കും. ഇതാണ് പെൺഘട്ടം. എന്നാൽ രണ്ടാം ദിവസം ആൺഘട്ടം തുടങ്ങുമ്പോൾ പൂവ് പൂർണ്ണമായി വിടരുകയും പരാഗണ കേസരം പൂമ്പടി തൂകുകയും ചെയ്യും. പക്ഷെ അപ്പോഴേക്കും പെൺഭാഗത്തിന് പൂമ്പടി സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇവിടെയാണ് കൈകൊണ്ടുള്ള കൃത്രിമ പരാഗണത്തിന്റെ പ്രസക്തി വരുന്നത്. ഇതിനായി പൂർണ്ണമായി വിടർന്ന ആൺപൂവിൽ നിന്ന് നേർത്ത ബ്രഷ് ഉപയോഗിച്ച് ചെറിയ പാത്രത്തിലേക്ക് പൂമ്പൊടി ശേഖരിക്കണം. വൈകുന്നേരം വിരിയുന്ന ആൺപൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പൂമ്പൊടി പിറ്റേ ദിവസം രാവിലെയാണ് പെൺപൂവിന്റെ ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത്. ഇത് മികച്ച കായ്ഫലം ഉറപ്പാക്കുന്നു. പൂത്തു കഴിഞ്ഞാൽ കായ്കൾ പാകമാകാനായിട്ട് 5 മുതൽ 8 മാസം വരെ എടുക്കുകയും ചെയ്യും. പാകമാകുമ്പോൾ കായ്കൾക്ക് മഞ്ഞ കലർന്ന പച്ച നിറമാവുകയും തൊടുമ്പോൾ പതുക്കെ ഞെങ്ങുകയും ചെയ്യും. ചെറിമോയ പഴത്തെക്കുറിച്ചാണ് കേട്ടുകൊണ്ട്

ഹരിത ഭൂമി നിർവാചിച്ച സ്ഥലമാണ് ഇതിനായിട്ട് കണ്ടെത്തേണ്ടത്. ഹൈറേഞ്ചുകളിലെ സവിശേഷ കാലാവസ്ഥയോടാണ് ഇതിന് പ്രത്യേക പ്രിയം. കേരളത്തിലെ മൂന്നാർ, കാന്തല്ലൂർ, വയനാട് മലനിരകളിൽ ഇത് വിപുലമായി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: രണ്ടടി സമചതുരത്തിൽ കുഴിയെടുത്ത് അതിൽ മേൽമണ്ണ്, കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവ ചേർത്ത് കുഴി നിറച്ചാണ് ചെറിമോയ തൈകൾ നടേണ്ടത്. ചെറിമോയ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒട്ട് തൈയാണ് നടുന്നതെങ്കിൽ ഒട്ട് സന്ധി, അതായത് ഗ്രാഫ്റ്റ് യൂണിയൻ, എപ്പോഴും മണ്ണിറപ്പിന് 2 മുതൽ 3 ഇഞ്ച് മുകളിൽ നിൽക്കണം. ഇവയുടെ വേരുകൾക്ക് ആഴം കുറവായതുകൊണ്ട് ആദ്യകാലത്ത് കാറ്റിൽ ചരിഞ്ഞു പോകാതിരിക്കാനായിട്ട് താങ്ങ് കൊടുക്കുകയും വേണം. അനോനേസി കുടുംബത്തിൽപ്പെടുന്ന വിളകൾക്ക് മരം 1 ന് 10 മുതൽ 15 കിലോഗ്രാം നന്നായി അഴുകിയ കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ നൽകാം. ഇതോടൊപ്പം 2 കിലോ വീതം വേപ്പും പിണ്ണാക്കും ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇത് മണ്ണുവഴി പകരുന്ന നിമാവിരകളെ തടയുകയും ചെയ്യും. തൈ നടുമ്പോൾ 50 ഗ്രാം വീതം ട്രൈക്കോഡർമയും മൈക്കോറൈസിയും ചേർക്കുന്നത് വേരുകളുടെ വളർച്ച കൂട്ടുകയും ചെയ്യും. രാസവള പ്രയോഗത്തിൽ താല്പര്യമുള്ളവർക്ക് മരം 1 ന് 250 ഗ്രാം വീതം നൈട്രജൻ, 125 ഗ്രാം ഫോസ്ഫറസ്, 250 ഗ്രാം പൊട്ടാസ്യം എന്നിവ നൽകാം. അല്ലെങ്കിൽ 19:19:19 വളം 50 മുതൽ 100 ഗ്രാം വരെ നൽകാം. ശിഖരങ്ങളുടെ വൃത്തത്തിനൊപ്പിച്ച് തടം തുറന്ന് വളങ്ങളിട്ട് മണ്ണിട്ട് മൂടി നന്നായിട്ട് നനയ്ക്കണം. 30 ഗ്രാം വീതം അസറ്റോബാക്ടറും ഫോസ്ഫോബാക്ടീരിയയും ചേർക്കുന്നത് പോഷകാകിരണം വേഗത്തിലാക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി. ഇനി പ്രൂണിങ്ങിനെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിനെ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചെറിമോയ മരത്തിന് ശിഖരങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും വായുസഞ്ചാരം വർദ്ധിപ്പിക്കാനും കൊമ്പുകോതല് അത്യാവശ്യമാണ്. കൃത്രിമ പരാഗണത്തിനും വിളവെടുപ്പിനും ക്രമീകൃതമായ ഉയരമാണ് എപ്പോഴും നല്ലത്. 30 അടിയിലേറെ വളരാവുന്ന മരത്തെ പ്രൂണിംഗ് വഴി നിയന്ത്രിത ഉയരത്തിൽ നിർത്താം. ചെറിമോയ പഴങ്ങൾ ഉണ്ടാകുന്നത് മിക്കവാറും പുതിയ ശിഖരങ്ങളിലാണ്. യഥാസമയം കൊമ്പുകോതൽ നടത്തിയാൽ കൂടുതൽ കായകൾ പിടിക്കുന്ന പുതിയ ശിഖരങ്ങൾ ഉണ്ടാകാം. കൂടാതെ കേടുപാടുകൾ പറ്റിയതും രോഗബാധിതവുമായ കൊമ്പുകൾ മാറ്റുമ്പോൾ കൂടുതൽ സൂര്യപ്രകാശം മരത്തിന്റെ മധ്യഭാഗത്ത് എത്തും. ഇത് കാർബോഹൈഡ്രേറ്റിന്റെയും നൈട്രജന്റെയും അനുപാതം ഉയർത്തുകയും പഴങ്ങളുടെ ഗുണമേന്മ താനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ വിളവെടുപ്പിന് ശേഷം 45 മുതൽ 50 ദിവസം കഴിഞ്ഞുള്ള കൊമ്പുകോതലാണ് നല്ലത്. അതായത് ഫെബ്രുവരി ആദ്യവാരം. 3-4 പ്രധാന ശിഖരങ്ങൾ ഉള്ളതാണ് ആരോഗ്യമുള്ള മരത്തിന്റെ ലക്ഷണം. വൃക്ഷത്തിന്റെ മധ്യഭാഗത്ത് വെളിച്ചവും വായുവും എത്തുന്നതിനാൽ കുമൽബാധയും കീടബാധയും കുറയും. കായകൾ കൂടുമ്പോൾ ഭാരം കാരണം കൊമ്പുകൾ ഒടിഞ്ഞു പോകാതിരിക്കാനും ഇത് സഹായിക്കും. ഇനി ചെറിമോയുടെ കീടരോഗ നിയന്ത്രണവും പോഷക ഗുണങ്ങളും അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പൊതുവെ പ്രതിരോധ ശേഷിയുള്ള മരമാണെങ്കിലും മീലിമുട്ടകൾ, വിത്ത് തുരപ്പൻ, കായീച്ചകൾ എന്നിവയെ കരുതണം. ശക്തമായി വെള്ളം ചീറ്റിയാൽ മീലികളെ ഒരു പരിധിവരെ തുരത്താം. വേപ്പധിഷ്ഠിത കീടനാശിനികളും ഉപയോഗിക്കാം. വിത്ത് തുരപ്പൻ ശലഭങ്ങളെ തടയാനായിട്ട് കായ്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. കായീച്ചകൾക്കായിട്ട് ഫെറമോൺ കെണികൾ വയ്ക്കാവുന്നതാണ്. മണ്ണിൽ വെള്ളക്കെട്ടും അമിത നനയും ഒഴിവാക്കിയാൽ കുമിൾ ബാധയും തടയാം. ചെറിമോയ ഒരു ജീവക സമൃദ്ധമായിട്ടുള്ള പഴമാണ്. ജീവകം സി, B6, B12, B1, B5, എ എന്നിവയുടെ വലിയൊരു സ്രോതസ്സാണ് ഇത്. 100 ഗ്രാം പഴത്തിൽ 75 കിലോ കലോറി ഊർജമുണ്ട്. കൂടാതെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, നാരുകൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു. അന്തർദേശീയ പോഷക സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും പോഷക സമൃദ്ധമായ 10 ഫലങ്ങളിൽ മുൻനിരയിലാണ് ചെറുമോയുടെ സ്ഥാനം. സ്കോർ 100-ൽ 96. ഇതിൽ ലൂട്ടിൻ എന്ന ഘടകം നേത്ര സംരക്ഷണത്തിന് സഹായിക്കുമ്പോൾ പൊട്ടാസ്യവും മഗ്നീഷ്യവും രക്തസമ്മർദ്ദവും ക്രമീകരിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡുകൾക്ക് അർബുദ പ്രതിരോധ ശേഷിയുമുണ്ട്. എന്നാൽ പ്രകൃതിദത്തമായ പഞ്ചസാരയും കാലറിയും കൂടുതലുള്ളതുകൊണ്ട് പ്രമേഹ രോഗികൾ ഇതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. വിത്തുകളും പുറന്തോലും നിർബന്ധമായിട്ടും ഒഴിവാക്കി വേണം ഇത് കഴിക്കാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിമോയ കൃഷിയെക്കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചെറുമോയ്ക്ക് കായ് പിടിക്കാനായിട്ട് രാത്രികാലങ്ങളിൽ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള തണുപ്പ് അത്യാവശ്യമാണ്. സ്പെയിനിലെ സിയറ നെവാഡ പർവ്വത മേഖലയിൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലുണ്ടായ ഒരു ബാക്ടീരിയൽ പ്ലേഗ് രോഗം കാരണം അവിടുത്തെ ഓറഞ്ച് തോട്ടങ്ങൾ കൂട്ടത്തോടെ നശിച്ചുപോയിരുന്നു. വരുമാനം നഷ്ടപ്പെട്ട കർഷകർ ഓറഞ്ച് മരങ്ങൾ മുറിച്ചു മാറ്റി പകരം ചെറുമോയ കൃഷി ആരംഭിച്ച് വൻ വിജയം കൊയ്തിട്ടുണ്ട്. ഇന്ന് യൂറോപ്പിൽ തന്നെ ഏറ്റവും അധികം ഗുണമേന്മയുള്ള ചെറുമോയ ഉൽപ്പാദിപ്പിക്കുന്നത് സ്പെയിനിലെ ആൻഡലൂഷ്യൻ മേഖലയിലാണ്. പ്രതിവർഷം 40,000 മുതൽ 50,000 ടൺ വരെ പഴങ്ങളാണ് ഇവിടെ നിന്നും യൂറോപ്യൻ വിപണിയിലേക്ക് എത്തുന്നത്. ചെറുമോയ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനം ചിലിക്കാണ്. പെറു, ഇക്വഡോർ, കാലിഫോർണിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ഇത് വിപുലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകൾ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും കേരളത്തിലെ മൂന്നാർ, കാന്തല്ലൂർ, വയനാട് തുടങ്ങിയ തണുപ്പുള്ള മലയോര മേഖലകളിലും ഇത് വിജയകരമായിട്ട് വളരുന്നുണ്ട്. ഇന്ന് ഒട്ടുതൈകൾ വിപണിയിൽ ലഭ്യമായതിനാൽ നമ്മുടെ നാട്ടിലെ കർഷകർക്കും മികച്ച വരുമാനം തരുന്ന ഒരു ഫലവൃക്ഷമായിട്ട് ചെറുമോയെ ധൈര്യമായിട്ട് തിരഞ്ഞെടുക്കാം. രൂപത്തിലും രുചിയിലും ഒരുപോലെ വിസ്മയം തീർക്കുന്ന ചെറുമോയ പഴം നമ്മുടെ ഹൈറേഞ്ച് കർഷകർക്ക് മികച്ചൊരു കാർഷിക വരുമാന മാർഗമാണ്. കൃത്യമായ പ്രൂണിങ്ങും കൈകൊണ്ടുള്ള പരാഗണവും നടത്തിയാൽ മധുരമേറിയ ഈ വിദേശ ഫലം നമ്മുടെ പറമ്പിലും പൊന്നു വിളയിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. പ്രകൃതിയുടെ ഐസ്ക്രീം എന്ന് വിളിക്കാവുന്ന ചെറുമോയുടെ കൃഷിവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
2: കൺമണി, അൻപോടെ കാതലൻ. എഴുതും കടിതം ഇല്ല, കടിതാസ്തി ഇല്ല, കടിതമേ എടുക്കട്ടോ. പടി
3: കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും കടിതമേ.
2: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.
2: உன்ன நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உட்காந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை கவிதை படி.
3: கண்மணி அன்போடு காதலன் நான் எழுதும்

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: ലൈഫിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ? അത് സമാധാനമാണ്. സമാധാനത്തോടുകൂടെ ലൈഫാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സമാധാനത്തിന് വേണ്ടി ഇത്രയധികം ഓടേണ്ട കാര്യമൊന്നുമില്ല. നല്ല കുറച്ച് പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇല്ലാത്ത സമാധാനമൊക്കെ വരും അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിഷ്ടമുള്ള സമാധാനം തരുന്ന കുറച്ച് പാട്ടുകൾ അങ്ങ് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് സമാധാനമൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എന്നോട് ചോദിക്കാം. ഞാനത് ഓൺ ദ സ്പോട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വെച്ച് തരും. അങ്ങനെ ഇൻസ്റ്റന്റ് ആയി വെച്ച് തരുന്ന ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി രണ്ട് മണിക്കൂർ നേരം ഞാൻ ഇവിടെ ഉണ്ടാകും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പ്ലേ ചെയ്ത് തരാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടഗാനങ്ങൾ പ്ലേ ചെയ്ത് തരാം, എങ്ങനെയാണ് ഞാൻ എന്റെ ഇഷ്ടഗാനം അറിയിക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഞാനിപ്പോൾ മാറ്റിത്തരാം. 8281-509-000 82-51-50-00 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് പാട്ടുകൾ ആവശ്യപ്പെടാം. ഇനിയിപ്പോൾ വാട്സപ്പ് ഇല്ല, വിളിക്കാൻ നേരമില്ല എന്നാണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുക, ഏത് പാട്ടാണോ ആ പാട്ടിൻ്റെ ആദ്യത്തെ വരി ഉൾപ്പെടുത്തുക, ഒപ്പം തന്നെ അത് ഏത് ചിത്രത്തിലേതാണ് എന്നുകൂടെ ഉൾപ്പെടുത്തി. ഇത് മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു മെസ്സേജാണോ എന്നുകൂടെ ശ്രദ്ധിച്ച് അയച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം. സാധാരണ ഞാനിങ്ങനെ ഓരോ മെസ്സേജും വായിച്ച് ഇങ്ങനെ വട്ടം കറങ്ങിയിരിക്കാറുണ്ട്. പലതും വായിക്കാൻ പറ്റാത്തതുകൊണ്ട്, അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും മംഗ്ലീഷിലാണെങ്കിലും എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരുപാട് പഴയ പാട്ടുകളൊന്നും ചോദിക്കാതെ കുറച്ച് സമാധാനം തരുന്ന പാട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടും, എനിക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. അങ്ങനെ ഒരു സമാധാനമുള്ള പാട്ടാണ് ഇന്ന് ആദ്യം നിങ്ങൾക്കായിട്ട് ഞാനിങ്ങനെ കരുതി വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള പപ്പയുടെ സ്വന്തം മപ്പൂസ് എന്ന ചിത്രത്തിലെ ഒരു അതിമനോഹരമായ പാട്ടാണ്. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണെങ്കിലും ദാ ഈ പാട്ടിനോട് എന്തോ ഒരു ഇഷ്ട കൂടുതൽ എനിക്കുണ്ട്. ആ പാട്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ എടുക്കാനായിട്ട് പറ്റില്ല. ഈ പാട്ട് വരുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ആദ്യത്തെ കോൾ എടുക്കുന്നതായിരിക്കും, ആദ്യത്തെ മെസ്സേജ് വായിക്കുന്നതായിരിക്കും, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്പർ മറക്കണ്ട, ഒന്നുകൂടെ പറയാം. 8 8 1 5 0 9 000.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ജാനകി അമ്മ എന്ത് രസമായിട്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് അല്ലേ. എനിക്ക് കുറച്ചുകൂടെ ദാസേട്ടൻ പാടിയ വേർഷനാണ് ഇഷ്ടം, എങ്കിലും ജാനകി അമ്മ പാടിയ പാട്ടും കേൾക്കണ്ടേ ഇടയ്ക്കൊക്കെ, അതുകൊണ്ട് പ്ലേ ചെയ്താണ് കേട്ടോ. ഓക്കെ, സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
2: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം, ഇതാരാണ്?
2: ഇത് കണ്ണൂരിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
1: ആനന്ദൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: ആ, സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് നാളായി നമ്മൾ സംസാരിച്ചിട്ടല്ലേ.
1: നാളായി സംസാരിച്ചിട്ട്. കണ്ണൂർ മഴയൊക്കെ ഉണ്ടോ?
2: ഇല്ല, പിന്നെ ഞാൻ എന്നുവെച്ചാല് പിന്നെ നല്ല മഴയായിരുന്നു. സ്കൂൾ അവധി കൊടുത്തന്ന് ആയിരുന്നു, നല്ല മഴയായിരുന്നു. ഇന്നലെ ഇന്നായിട്ട് നല്ല വെയിലാ. ഇപ്പോഴും നല്ല വെയിലാണ്.
1: പാലക്കാടിലെ ഏറെക്കുറെ സെയിം ക്ലൈമറ്റ് തന്നെയാണ് അവിടെയും അല്ലേ?
2: അതെ അതെ, അവിടെയും വെയിൽ തന്നെയാണ് അല്ലേ?
1: ഇവിടെയും വെയിൽ തന്നെയാണ് രണ്ടു ദിവസമായിട്ട്.
2: ആ, നമുക്ക് ഇങ്ങനെ പരിപാടി കേൾക്കുമ്പോ അല്ലെ, ഓരോ ജില്ലക്കാർ വിളിക്കുമ്പോ അവരെ കാലാവസ്ഥ, അവർക്ക്
1: വിശേഷങ്ങളൊക്കെ. ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് ഇനിയും ജാനകി അമ്മ പാടിയ പാട്ടാണ് ഞാൻ കേൾക്കേണ്ടത്. യാത്ര എന്ന സിനിമയിൽ, യാത്ര എന്ന സിനിമയില് യമുനയെ നിന്നോട് ഒരു പാട്ടില്ലേ,
1: നല്ലൊരു പാട്ടാ അല്ലേ?
2: അതെ, നല്ലൊരു പാട്ടാണ്. പിന്നെ ഫസ്റ്റ് കൊടുത്ത പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചൂസ് ചെയ്തതിന് അഭിനന്ദനം അറിയിക്കുന്നു.
1: സന്തോഷം. ആ പാട്ട് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ്.
2: എല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോഴും കേട്ടുകൊണ്ടേ മനസ്സിലുള്ള പാട്ടുകൾ ചില അപൂർവം പാട്ടാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ, ഞാൻ പാട്ട് വെച്ചേരാവേ. വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു, കണ്ണൂർ ജില്ലയിൽ നിന്നും. അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. റോക്സ് കുവൈറ്റ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു വെക്കം വെറുതേ വെറുതേ എന്ന് തുടങ്ങുന്ന പസങ്ക എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം റോക്സിനായിട്ട്. സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽ ലഭം കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: കുവൈറ്റിൽ നിന്നും റോക്സ് റിക്വസ്റ്റ് ചെയ്ത മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിൽ ലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ടായിരുന്നു കേട്ടോ. കോളർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുലൈ ചേട്ടനായിരുന്നു. സുലൈ ചേട്ടൻ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. സുലൈ ചേട്ടന് വേണ്ടി സുലൈ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലെ ഫുട്ബോൾ തീം സോങ് ആണ്. അതാണ് വേണം പറഞ്ഞിരിക്കുന്നത്, ഫുട്ബോൾ ആന്തമാണ് വേണം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരാണ്. ഹായ്, എനിക്ക് ചുക്കാൻ സിനിമയില് മലരമ്പൻ തഴുകുന്ന ഈ ഒരു പാട്ട് വെച്ച് തരുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ആ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളാണ്. വാർത്തകൾക്ക് ശേഷം വളരെ വേഗം തിരിച്ചു വരാം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലിനൊപ്പം മനോഹരമായ രണ്ട് പാട്ടുകൾ വരുന്നു. എൻജോയ് ചെയ്തോളൂ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ NDA ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി, നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും ആവശ്യപ്പെട്ടു. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റു വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട്ട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിലെ സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതി രാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതി രാജ സിനിമാ ലോകത്തെ ഒരു മികച്ച പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജയ്പൂരിൽ ജയ്സാൽമർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ജയ്പൂർ MP മഞ്ജു ശർമ്മ, പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി, ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. തന്ത്രപരമായ അടിസ്ഥാന സൌകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ നിയമങ്ങൾ പാലിക്കൽ ലളിതമാക്കുന്നതിനും തൊഴിലാളികളുടെ ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനും 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ച് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങൾ നടത്തിയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ പറഞ്ഞു. ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 22, 25, 27, 30% എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീത നൃത്ത നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശപരമായ തെറ്റായ വിവര പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റേബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേസൺ ബ്രിക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേലി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗൻവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരവൂരും പാൽത്തറയിലുമാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മഴക്കാലം ആരംഭിച്ചതോടെ ഷിഗല്ല ഉൾപ്പെടെ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും DEO അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭയിലും 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്തേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂവിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് FC കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപരായ CTVയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് FC കേരള ഈ അവകാശം നേടിയത്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോ കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
3: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഓരോ സ്ക്വാഡിലും 16 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെട്ടിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
2: മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ കെ കെ മുഹമ്മദ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചന്ദ്രിക ദിനപത്രം റെസിഡന്റ് എഡിറ്റർ, പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ടെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
5: ആകാശവാണി വാർത്തകളെല്ലാം കേട്ടുകഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 കഴിഞ്ഞ് 41 ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്, ഇടുക്കിയിൽ നിന്നും. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഗാനം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഇടുക്കി സോങ് വെച്ച് തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മറ്റൊരു ഗാനമാണ്. ചോദിച്ചിരിക്കുന്നത് ഉണ്ണിക്കണ്ണനാണ്, പാലക്കാട് നിന്നും. സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിലെ ഒരു നോക്കു കാണുവാൻ എന്ന് തുടങ്ങുന്ന നല്ലൊരു ഗാനം, കാർത്തിക് പാടിയിട്ടുള്ള പാട്ട്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ ഈ പാട്ട് എപ്പോൾ കേട്ടുകഴിഞ്ഞാലും എവിടെ കേട്ടുകഴിഞ്ഞാലും വെറുതെ ഞാൻ ഒരാവശ്യമില്ലാതെ വിഷമിക്കാറുണ്ട്. ചുമ്മാ അങ്ങ് സെൻഡി അടിച്ച് ഇങ്ങനെ സാരി അടിച്ചിരിക്കാറുണ്ട്. എന്താണെന്ന് അറിയില്ല, അത് കാർത്തിക്കിൻ്റെ ശബ്ദമാണോ ആ വരികളാണോ എന്താണ് അതിൻ്റെ അർത്ഥം എന്നെനിക്കറിയില്ല. എന്തായാലും മനോഹരമായ ഒരു പാട്ട്, സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ടുകഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിലേട്ട, ഐ എം വസീം ഫ്രം കോളേജ് റോഡ്. സുനിലേട്ട, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി റിക്കി മാർട്ടിന്റെ ഫിഫ വേൾഡ് കപ്പ് സോങ് ആയ വി വി ഗോ എന്ന സോങ് പ്ലേ ചെയ്ത് തരണം. 100 മില്യൺ വ്യൂസ് ഉള്ള ഒരു പാട്ടാണ് കേട്ടോ യൂട്യൂബിൽ ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് ഞങ്ങളുടെ കോളേജ് റോഡ് ഓട്ടോ സഹോദരന്മാർക്കും പിന്നെ സ്പെഷ്യലായി മിൽമ പ്രഭാകരൻ ചേട്ടനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സുനിലേട്ടനോട് പ്രഭാകരേട്ടൻ പ്രത്യേകം ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ്, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ 5 സ്വർണക്കപ്പുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാനത് ഓർക്കുന്നില്ല എവിടെയാണെന്ന്. വിവാ ബ്രസീൽ ഫാൻസ് കോളേജ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വസീമാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ട്രാക്കാണ്, ഒരു ഫുട്ബോൾ ആവേശം ഉണർത്തുന്ന ഒരു പാട്ട് കൂടെയാണ്. ഫിഫ വേൾഡ് കപ്പ് സോങ് ആണ്, റിക്കി മാർട്ടിൻ്റെ. ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ കോളേജ് റോഡിലുള്ള എല്ലാ ഓട്ടോ ചേട്ടന്മാരോടും എൻ്റെ സ്പെഷ്യൽ അന്വേഷണം അറിയിക്കണം. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. പ്രഭാകരൻ ചേട്ടൻ്റെ സ്പെഷ്യലായിട്ടൊരു ഹായ് പറഞ്ഞുകൊണ്ട് ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് വായിക്കാം. ഹായ്, ഞാൻ ശ്രുതിയാണ്. അഗലേ സോങ് ബൈ അഭിഷേക് ഉദയകുമാർ ആൽബം സോങ് ആണ്, പ്ലേ ചെയ്ത് തരുമോ? ഹായ് ചേട്ടാ, ഒന്ന് ഇട്ടു തരാമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വസീമും ശ്രുതിയും ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: കാഴ്ചപ്പാട്, ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ബഷീർ ഖാ, സുഖമായിട്ടിരിക്കുന്നു? ചെറിയൊരു പരിപാടിയിലാണ്. ആ പരിപാടിക്കിടയിലും നമ്മളെ വിളിച്ച് പാട്ട് റിക്വസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ മനസ്സിന് വലിയ നന്ദി കേട്ടോ. ഓക്കെ, ഏത് പാട്ടാ എന്ന് കേൾക്കണ്ടേ?
2: പാട്ട് നമ്മുടെ പൊന്നി പൊന്നമ്പളി, നമ്മുടെ
1: കൃഷ്ണൻ
2: പേരക്കുട്ടിക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യാണ്.
1: ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വെച്ചിരാവേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ബഷീർക്കായിരുന്നു. ബഷീർക്ക് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഇതാണ്. ഹായ് അഹല്യ, ഞാൻ മുഹമ്മദ് ഹാരിസ്. പൂമകൾ ഊർവലം എന്ന മൂവിയിൽ നിന്ന് അന്ത വണ്ണുക്ക് രണ്ട് ദീപങ്ങൾ എന്ന സോങ് വേണം. എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് ആണ്. ഡെഡിക്കേഷൻ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്, അന്ത വണ്ണുക്ക് രണ്ട്. അങ്ങനെ തന്നെയാണോ ഇതിന്റെ പ്രൊണൗൺസേഷൻ എനിക്ക് അറിയില്ല. എന്തായാലും ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. മുഹമ്മദ് ഹാരിസ് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ബ്യൂട്ടിഫുൾ ഗാനം, ബഷീർക്ക് ആവശ്യപ്പെട്ട ആ ഒരു പാട്ട്, രണ്ട് പാട്ടുകളും കേൾക്കാം, എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട്. കൂടെ ഉണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: ഗുഡ് ആഫ്റ്റർനൂൺ,
1: നാഗരാജ്. ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമാണ്.
1: ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: ഇന്ന് മറ്റേ കറുത്തമ്മ എന്ന സിനിമയിലെ പോരാളെ പൊന്നുത്തായി പറഞ്ഞിട്ട് പാട്ടാണ്.
1: പാട്ടാണ്, നല്ല പാട്ടാണ് അല്ലേ?
2: അതെ, ഈ സംവിധാനം ചെയ്ത ഭാരതിരാജ ആദരാഞ്ജലികളാണ്.
1: ഭാരതിരാജയ്ക്ക് ആദരാഞ്ജലികൾ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് സമർപ്പിക്കുന്നത് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. വിളിച്ചത് നാഗരാജ ചേട്ടനായിരുന്നു. ഭാരതരാജയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നല്ലൊരു പാട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് അടുത്തൊരു മെസ്സേജ് കൂടെ ഉള്ളത്. പൊത്തിവെച്ച മല്ലികമുട്ട് എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ജാജ്വൽ മേൽപ്പറമ്പാണ്. ഭാരതരാജയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. തമിഴ് ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം വിട വാങ്ങിയിരുന്നു അല്ലേ? തുടരും എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേഷത്തിൽ. ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് നല്ല തമിഴ് ചിത്രങ്ങൾ, ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഭാരതരാജ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. ആ രണ്ട് പാട്ടുകൾ കൂടെ സമർപ്പിക്കുകയാണ് നാഗരാജേട്ടനും. ഒപ്പം തന്നെ ജാജ്വലും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ രണ്ട് ഗാനങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: എന്താണ് പാടല്ലേ, എന്ത് രസമുള്ള പാട്ടാണ് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞ് വന്നത്. സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കൊഴിഞ്ഞാമ്പാറന്ന് ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കണോ സുനിൽജി.
1: കഴിച്ചോ?
2: കഴിച്ചിട്ടില്ല.
1: കഴിച്ചിട്ടില്ല. ഒന്നരയാവും. ഒന്നരയാവാൻ ഇനി അധികം സമയമില്ല. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ഇന്ന് വന്നിട്ട് ഇന്ന് 7-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെയും എന്റെ ഭാര്യ അശ്വിനുടേയും പേരക്കുട്ടി അജ്യാൻ മോഹന് 1000 പിറന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് വാൾഡർ വെറ്റിവേൽ എന്ന തമിഴ് മൊഴിയില് പൂങ്കാറ്റേ ഇങ്ങേ വന്ന് വാഴ്ത്ത്.
1: പൂങ്കാറ്റേ ഇങ്ങേ വന്ന് വാഴ്ത്ത്, അതായത് പൂങ്കാറ്റിനോട് ഇവിടെ വന്ന് വിഷ് പറയാൻ പറയാണല്ലേ. നമുക്ക് പൂങ്കാറ്റ് വരുമോ നോക്കാം പാട്ട് കേട്ടിട്ട്.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനാണ്. ഷെയ്ഫുദ്ദീൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതൂരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അജിത ചേച്ചിയാണ്. തുഷാരത്തിലെ മഞ്ഞൈവ കുളിരലമാല എന്ന് തുടങ്ങുന്ന വലിയൊരു പാട്ടാണല്ലേ, 6 മിനിറ്റുള്ളൊരു പാട്ടാണ്. SPB ദാസേടനും സംഘവും പാടി ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടാണ് അജിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: വെൽക്കം ബാക്ക്. സമയം 1 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു പാട്ടിലേക്ക് പോകുമ്പോൾ, ഷാജഹാൻ എന്ന തമിഴ് സിനിമയിലെ മെല്ലിനമേ എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് എരമല്ലൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കേൾപ്പിക്കാലോ, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിനോടൊപ്പം വരാൻ പോകുന്നത് ആദിത്യ റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. പ്രേമം എന്ന സിനിമയിലെ മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന് തുടങ്ങുന്ന ഒരു അതിമനോഹരമായ ഗാനം, ഒരു കാലത്ത് വളരെയധികം ഹിറ്റായി മാറിയ, ഇപ്പോഴും ആരാധകരുള്ള വളരെ മനോഹരമായ ഒരു പ്രണയഗാനമാണ്. വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. ഗിരീഷ് ഏട്ടനും ആദിത്യയും ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഗിഫ്റ്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പാട്ടിന്റെ ഫ്രഷ്നെസ് ഇങ്ങനെ വിട്ടുപോകില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞ് വന്നത്. പാട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഏറെക്കുറെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരെയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കോൾസ് വരുന്നുണ്ട്, ഒപ്പം തന്നെ മെസ്സേജസ് ധാരാളം വന്ന് കിടപ്പുണ്ട്. പക്ഷെ എല്ലാ പാട്ടുകളും ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല, സമയക്കുറവുണ്ടല്ലോ, സമയപരിമിതി ഉണ്ടല്ലോ, 2 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ 2 പാട്ട് കൂടെ ഉണ്ട്. 2 പാട്ട് കൂടെ കേൾപ്പിച്ചിട്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിൽ അടുത്ത പാട്ട് ഒരു തെലുങ്ക് പാട്ടാണ്. റിങ്കു റിങ്കുലാ ജുട്ടു ദാന എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ കോളനിയിൽ നിന്നും രമേശ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും തെലുങ്ക് പാട്ടൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഈ പാട്ട് വളരെ ഫെമിലിയർ ആയ ഒരു പാട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കേട്ട് നോക്കാം. രമേശയുടെ ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. മുസ്തഫയാണ് പാലക്കാട് നിന്നും. നീതിയിൻ മറുപക്കം എന്ന സിനിമയിലെ മാലേക്കറുകളിൽ എന്ന ഗാനം എന്റെ ജീവന്റെ ജീവനായ സ്വത്തൂട്ടിക്ക് വേണ്ടി പ്ലേ ചെയ്യുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വത്തൂട്ടിക്കായിട്ട് മുസ്തഫ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കൂടെ ഇതാ വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിഷമിക്കേണ്ട, അതായത് വിളിച്ചും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും പാട്ടുകൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നാളെ 12 മണി മുതൽ വിളിക്കാം നിങ്ങൾക്ക്. ലാസ്റ്റ് മൊമെന്റിൽ വിളിച്ചു കഴിഞ്ഞാൽ പാട്ട് നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല, ഓൾറെഡി ഫിൽ ആയി കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വിളിച്ച് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ലൈഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കലയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: നമസ്കാരം, എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക്. ചില ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകളും ആ പാട്ടിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെയും പോലെ ഇന്നും ഓർമ്മയിലുണരും ഗാനങ്ങൾ എത്തിയിട്ടുള്ളത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആദ്യം നമുക്ക് പാട്ടിലേക്കും പാട്ടിന് പിന്നിലെ വിശേഷങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുന്നേ കൈതപ്രത്തിന്റെ മനോഹരമായൊരു പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനോഹരമായ ഗാനമാണ്. വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ വരികളിലൂടെ നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞാല് ആ വരികളിലൂടെ തന്നെ നമുക്ക് ആ പാട്ടിനെ കാണാൻ കൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ആ മനോഹരമായ ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ തുടങ്ങാം.

വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആലാപനത്തിലെ ആ ഒരു ഭംഗി കൊണ്ടുമൊക്കെ ഈ പാട്ട് ഒരുപാട് സ്പെഷ്യലായിട്ട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് പേരുണ്ടാകും അല്ലെ. പക്ഷെ എനിക്കെപ്പോഴും ഈ പാട്ടിന്റെ വരികളോടാണ് കൂടുതൽ ഇഷ്ടം. വരികൾ എഴുതിയിട്ടുള്ളതും സംഗീതം പകർന്നിരിക്കുന്നതും കൈതപ്രമാണ്. കൈതപ്രത്തിന്റെ വരികൾക്കുള്ള ആ ഒരു ചന്തം സംഗീതത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്, ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വരികൾക്കൊരു പ്രത്യേക ഭംഗി ലീശം കൂടുതലാണെന്ന് തോന്നും ഈ പാട്ട് ഓരോ തവണ കേൾക്കുന്ന സമയത്ത്. ഇനി നമ്മള് 1986 ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആ സിനിമ, നഖക്ഷതങ്ങൾ എന്ന സിനിമ. പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. വിനീതും മോനിഷയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ച് ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. ഇരുവർക്കും ഈ ഒരു സിനിമ പാഠപുസ്തകമായിരുന്നു എന്ന് പിന്നീട് പല ഇന്റർവ്യൂസിലും വിനീത് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നഖക്ഷതങ്ങൾ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയല്ലേ. എന്താ പറയാ, മനോഹരമായ ഒരു കഥ വായിച്ച പോലെയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുക അല്ലേ. ഹരിഹരന്റെയും MT യുടെയും മാജിക്, ബോംബെ രവിയുടെയും ONV യുടെയും മാജിക്, അഭിനേതാക്കളുടെ എല്ലാവരുടെയും ഒരു മാസ്മരിക പ്രകടനം, പ്രത്യേകിച്ച് വിനീതും മോനിഷയും സലീമ ഇവരൊക്കെ നിറഞ്ഞാടിയ സിനിമ, ഒന്നിനൊന്ന് മികച്ച അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച 1986 സൂപ്പർ ഹിറ്റ് സിനിമ നഖക്ഷതം.

ഈ ഗാനമൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ആസ്വദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ബോംബെ രവിയെ മറുനാടൻ സംഗീതജ്ഞൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക അല്ലെ? ഇത്രയ്ക്ക് മലയാളിത്തം ചേർന്ന് നിൽക്കുന്ന ഈണം അദ്ദേഹം നമുക്ക് സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ഒരു മറുനാടൻ മ്യൂസിക് ഡയറക്ടർ എന്ന് വിളിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിലെ ഒരു ഗാനരംഗം, മറ്റൊരു ഗാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഹരിഹരൻ ബോംബെ രവിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുവായൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഗാനം വേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ ഗുരുവായൂരില് അതുവരെ പോയിട്ടില്ലാത്ത ബോംബെ രവി ഒരു കാര്യം മാത്രം ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് അവിടുത്തെ ആംബിയൻസ്, രാവിലെ മുതലുള്ള പൂജകള്, ആളുകളുടെ ശബ്ദം, മണിയൊച്ചകളുടെ ശബ്ദം, അങ്ങനെ മൊത്തത്തില് ഗുരുവായൂർ അമ്പലത്തിന്റെ ആംബിയൻസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബോംബെ രവി ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്. ഹരിഹരൻ ഒട്ടും മടിച്ചില്ല. അദ്ദേഹം ഒരു അസിസ്റ്റന്റിനെ അപ്പൊ തന്നെ ഗുരുവായൂരിലേക്ക് വിടുന്നു. അവിടെ നിന്നും രാവിലെ മുതലുള്ള എല്ലാ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ നട തുറക്കുന്നത് മുതൽ നടയടക്കുന്നത് വരെയുള്ള ഒച്ചകൾ, ആ ഒച്ചകളുമായിട്ട് ഹരിഹരൻ അയച്ച അസിസ്റ്റന്റ് തിരിച്ചു വരികയാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ട ഒച്ചകള് ബോംബെ രവിക്ക് കൈമാറുന്നു. അദ്ദേഹം അത് കേട്ടതിനു ശേഷമാണ് നഗക്ഷേത്രങ്ങളിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ഈണം കൊടുക്കുന്നത്.

കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോരമുള്ളത്. ഞാൻ അഭിരാമിയാണ്. ഒറ്റ സിനിമ, മൂന്ന് സംഗീത സംവിധായകർ. ഏ ചുമ്മാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. അങ്ങനെ ഒരു സിനിമയുണ്ട്. ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ സിനിമയും ആ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് സംഗീത സംവിധായകർ ചേർന്ന് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു കഥ. അതും ആ മൂന്ന് പേരും ലെജൻഡറി കമ്പോസേഴ്സ് ആണ്. 1991 അമ്പിളിയുടെ സംവിധാനത്തിൽ വന്ന ഗാനമേള എന്ന ചിത്രത്തിനാണ് ഇങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള കഥയുള്ളത്. രവീന്ദ്രൻ മാസ്റ്റർ, ജെറി അമൽദേവ്, എ ടി ഉമർ ഇവരായിരുന്നു ആ മൂന്ന് സംഗീത സംവിധായകർ. രവീന്ദ്രൻ മാഷ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഗാനങ്ങളാണ് ചെയ്തത്. രണ്ടും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഗാനം. ആ ഗാനങ്ങളിൽ കുറച്ച് പോപ്പുലാരിറ്റി കൂടുതലുള്ളത് ദാ ഈ ഒരു പാട്ടിനാണ്.

0: పట్టని తల్లలే కొల్లలే
1: సారి మేరీ రాజేశ్వరి సారి మేరీ రాజేశ్వరి.
2: മലയാള സിനിമയിലെ കുറേയധികം അപൂർവതകളായിട്ട് വന്ന ഒരു ചിത്രമായിരുന്നു ഗാനമേള എന്ന സിനിമ. ആ സിനിമയില് മൂന്ന് സംഗീത സംവിധായകരാണ് ഒന്നിച്ചത്. ഒന്ന് ജെറി അമൽദേവ്, മറ്റൊന്ന് എ ടി ഉമർ, പിന്നെ നമ്മുടെ രവീന്ദ്രൻ മാഷ്. പിന്നെ ഈ സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുള്ളത് നടൻ ജഗദീഷാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ സിനിമയില് രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു പാട്ട് നമ്മൾ കേട്ടു, ശരി മേരി രാജേശ്വരി എന്ന പാട്ട്. മനോഹരമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ ആണ് ആ ഒരു പാട്ട് അല്ലേ. ഈ ശാരി മേരി രാജേശ്വരിയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി രണ്ടാമത് ചെയ്ത പാട്ടാണ്. ലേശം ഇഷ്ട കൂടുതലുള്ളത് ആ ഒരു പാട്ടിനോടാണ്. ശശി ചിറ്റന്നൂരിന്റെ മനോഹരമായ വരികൾ, പ്രണയാർദ്രമായ വരികളുള്ള ഒരു ഗാനാണത്. ദാസേട്ടന്റെ പ്രണയമുഖരിതമായ ശബ്ദത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ഗാനമേളയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ആ രണ്ടാമത്തെ പാട്ട് കേൾക്കാം നമുക്കിനി. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

പാട്ടും പാട്ടിന് പിന്നിലെ വിശേഷങ്ങളുമായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഓമനി നീയൊരോമൽ ഭാവഗീതമായി, ആ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി മറ്റൊരു പാട്ടിലേക്ക് പോകുമ്പോ, വീണു നാഗവല്ലി സംവിധാനം ചെയ്തൊരു സിനിമ, സ്വാഗതം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിലൊരു പാട്ടുണ്ട്, കേൾക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ ഉള്ളില് മഞ്ഞു പെയ്യും പോലെ സുഖം തരുന്നൊരു പാട്ട്. പ്രണയാതുരായ യുവ മിഥുനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിച്ചു തിരുമല എഴുതിയ ഗാനം. ജയറാമിനെയും പാർവതിയെയും ഉർവശിയെയും അശോകനെയും ഒക്കെ ഈ ഒരു പാട്ടിന്റെ രംഗത്ത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ചേലാണ്. ജി വേണുഗോപാലും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സ്വാഗതം എന്ന സിനിമയിലെ മഞ്ഞിന്റെ സുഖമുള്ള പാട്ട് കേൾക്കാം നമുക്കിനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ.

പാട്ട് പലരും വിചാരിച്ചിട്ടുള്ളത് ജോൺസൺ മാഷിന്റെ കമ്പോസിഷൻ ആണെന്നാണ്. അങ്ങനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ആക്ച്വലി രാജാമണി എന്ന പണ്ടത്തെ ആക്ഷൻ സിനിമകളിലെ 90s സമയത്തെ മാസ് ആക്ഷൻ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു റീ റെക്കോർഡിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അതായിരുന്നു രാജാമണി എന്ന മ്യൂസീഷ്യൻ. അദ്ദേഹമാണ് ഈ ഒരു പാട്ട് ചെയ്തിട്ടുള്ളത്. രാജാമണി എന്ന മ്യൂസിക് കമ്പോസർ ചെയ്തു വെച്ച ഗാനങ്ങളിൽ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ട സ്വാഗതം എന്ന സിനിമയിലെ ഈ ഒരു ഗാനം. ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലെ അടുത്ത ട്രാക്കിലേക്ക് പോവാണ്. ഉപജീവനത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ട് കല ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോയ ഒരു കലാകാരൻ. ആ കലാകാരൻ ചെയ്ത പാട്ടുകള് എല്ലാവർക്കും അറിയാം, എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. പക്ഷെ അയാളെ നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഇനി. കല്യാണി രാഗത്തിൽ അദ്ദേഹം ONV യുടെ വരികളാണ് ഈണത്തിലാക്കിയത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ആ മ്യൂസിക് ഡയറക്ടറെ കുറിച്ചും ആ സിനിമയെ കുറിച്ചും ഒക്കെ കേൾക്കാം.

ഈ പാട്ട് ഒഎൻവി എഴുതിയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് ചിലപ്പോൾ ബോംബെ രവിയുടെ പാട്ടാണെന്നും ജോൺസൺ മാഷ്ടയും രവീന്ദ്രൻ മാഷ്ടയും ഒക്കെ ഗാനാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ആർ സോമശേഖരൻ എന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകന്റെ ഗാനാണിത്. ഗൾഫിൽ പോയ അദ്ദേഹം ലീവിന് നാട്ടിൽ വന്ന ശേഷമാണ് ജാതകം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതുന്നത്. ജയറാമും പാർവതിയും ഒക്കെ ഒന്നിച്ചൊരു സിനിമയാണ് ജാതകം. സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ അനുജൻ സുരേഷ് ഉണ്ണിത്താനാണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോൾ ഇദ്ദേഹം ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നു, പാട്ടുകൾ എഴുതുന്നു. ആ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു മാസ്റ്റർ പീസ് ആയ ഗാനാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ട് ആക്ച്വലി ആർ സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറെ തേടിയിട്ട് ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിൽ നിന്ന് വന്നു. പുളിയിലെ കരയോലും എന്ന പാട്ട് കേട്ടിട്ട് ലോഹിതദാസും സിബിമലയിലും അദ്ദേഹത്തിനെ അവരുടെ അടുത്ത സിനിമയിലേക്ക് വിളിച്ചു. ആ സിനിമ കിരീടമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ സിനിമയില് ചേരാനായിട്ട് സാധിച്ചില്ല. കമ്പോസ് ചെയ്യാനായിട്ട് വേറെ ആളെ വിളിക്കേണ്ടി വന്നു. ഒഎൻവിയുടെ ഒരു ക്ലാസ് നിറഞ്ഞു നിൽക്കുന്ന പാട്ടാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ടല്ലേ. എന്താ വരികള്? ഈ പാട്ടൊക്കെ ഇറങ്ങിയ സമയം മുതൽ ഒരു 2000 കാലഘട്ടം വരെ കല്യാണ കാസറ്റിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ ആവാത്തൊരു പാട്ടായിരുന്നു. കല്യാണ കാസറ്റുകളില് നിറഞ്ഞു നിന്നൊരു പാട്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

കാലം എത്ര കഴിഞ്ഞാലും ചില പാട്ടിലെ ഫ്രഷ്നെസ് അങ്ങനെ എങ്ങും പോയി പോവില്ല. അങ്ങനെ ഒരു പാട്ടാണ് ജാതകം എന്ന സിനിമയിലെ പുളിയില കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഓരോ തവണ കേൾക്കുന്ന സമയത്തും നമുക്ക് ഇന്നലെ ഇറങ്ങിയ ആ ഒരു ഫീലാണ്. ഒരുപാട് ഓർമ്മകളിലേക്ക് പലരെയും കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. ഇനി നമ്മള് മറ്റൊരു ഗാനത്തിലേക്ക് പോവാണ്. പത്മരാജന്റെ സിനിമയാണ്. ആ സിനിമയുടെ മ്യൂസിക് കോമ്പോസിഷൻ ഒക്കെ നടക്കുന്നത് ചെന്നൈയിലുള്ള ഒരു ഹോട്ടലിലാണ്. പാം ഗ്രൂവ് എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. ഒളിഞ്ഞി ആയിരുന്നു ആദ്യം ചിത്രത്തിന്റെ ഗാനരചയിതാവ്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മാറി. പകരം ശ്രീകുമാരൻ തമ്പിയാണ് പാട്ട് എഴുതാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാലമായിട്ടും പത്മരാജൻ സിനിമകളില് ശ്രീകുമാരൻ തമ്പി പാട്ട് എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പരിഭവം, പാട്ട് എഴുതാൻ തന്നെ വിളിക്കാത്തതിലുള്ള പരിഭവം പറഞ്ഞ തമ്പി സാറിനോട് പത്മരാജൻ പറയാണ്, അധികം സംസാരമൊന്നും വേണ്ട, പണിയെടുത്താൽ മതി എന്നും, വർക്ക് മോർ ടോക്ക് ലെസ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അദ്ദേഹം അത് തമാശയിൽ പറഞ്ഞതാണ് എങ്കിലും ശ്രീകുമാരൻ തമ്പിക്ക് അതത്ര ഇഷ്ടായില്ല. അദ്ദേഹം ഉടനടി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. അങ്ങനെ പത്മരാജൻ പിന്നീട് നേരിട്ട് പോയി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ക്ഷണിച്ച് തിരിച്ച് അദ്ദേഹം ഈ ഒരു ഹോട്ടലിലേക്ക് വന്ന് ഇരുന്ന് എഴുതിയ പാട്ടാണ് ദാ ഈ പാട്ട്.

രവീന്ദ്രനാഥ് എന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം ആദ്യമായി സംഗീത സംവിധായകന്റെ കുപ്പായം അണിയുന്ന ചിത്രം തൂവാനത്തുമ്പികൾ എന്ന പത്മരാജന്റെ ഓൾ ടൈം ക്ലാസിക് സിനിമയിലാണ്. ഇദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മള് ആർ സോമശേഖരൻ എന്ന സംഗീത സംവിധായകനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടാണ് അതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ചില പാട്ടുകൾ നമുക്ക് തന്ന, കുറേയധികം ടൈംലെസ് ക്ലാസിക്കുകൾ നമുക്ക് തന്ന ഒരു സംഗീത സംവിധായകനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ ഗാനത്തിന്റെ നമ്മളിപ്പോൾ കേട്ട ഒന്നാം രാഗം പാടി എന്ന പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ മോഹൻ സിത്താരയാണ് കേട്ടോ. അതുകൂടെ പറയാണ്, പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പി ഒരു ഒറ്റ രാത്രി കൊണ്ട് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

കേട്ട് നിർത്തിയ പാട്ടുൾപ്പെടെയുള്ള ഗാനങ്ങള് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഹൃദയപൂർവ്വം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുമായിട്ടാണ് ഇന്നത്തെയും പോലെ ഇന്നും ഓർമ്മയിലുണരും ഗാനങ്ങൾ എത്തിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഇന്നത്തെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിൽ കേട്ടുമുട്ടും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലേക്ക്. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെ രാവിലെകളിലെ, അതായത് മോർണിംഗിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന, പിന്നീട് നമ്മൾ കഞ്ഞിപ്പാത്രത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച, എന്നാൽ ഇന്ന് വൻ നഗരങ്ങളിലെ 5-നക്ഷത്ര ഹോട്ടലുകളിൽ വരെ വൻ വിലയ്ക്ക് വിറ്റഴിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം പഴങ്കഞ്ഞിയെക്കുറിച്ചാണ്. പഴങ്കഞ്ഞിയെക്കുറിച്ച് എന്താണ് ഇത്ര പറയാനുള്ളത് എന്ന് ചിന്തിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പണ്ട് കാലത്തെ അധ്വാനിക്കുന്ന മനുഷ്യര്, മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യര് രാവിലെ ഒരു ചട്ടി പഴങ്കഞ്ഞിയും കുടിച്ച് കാന്താരി മുളകും ഉടച്ച് പറമ്പിലേക്ക് പണിക്കിറങ്ങുമായിരുന്നു. അന്ന് അവർക്ക് ഇന്നത്തെ പോലെ ക്ഷീണമോ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ നമ്മൾ പോയപ്പോ ഇതിനെ പാവങ്ങളുടെ ആഹാരം എന്ന് വിളിച്ച് മാറ്റി നിർത്തി. ശരിയല്ലേ? യഥാർത്ഥത്തില് തലേ ദിവസത്തെ ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുമ്പോ അവിടെ നടക്കുന്ന മാന്ത്രികത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? രാത്രി മുഴുവൻ ഇരുന്ന് ആ ചോറ് ഫെർമെന്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാവുകയാണ്. ഈ സമയത്ത് ചോറിലെ പോഷക ഗുണങ്ങൾ 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു. ഇന്ന് നമുക്ക് ഈ നാടൻ അമൃതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി കഴിക്കേണ്ടത് എന്നൊക്കെ വിപുലമായിട്ട് സംസാരിക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. പഴങ്കഞ്ഞിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചും ആർക്കൊക്കെ പഴങ്കഞ്ഞി കഴിക്കാം, ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ.

0: അഹല്യ. Let's talk about health.
1: വെൽക്കം ബാക്ക്. പഴങ്കഞ്ഞിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ചോറ് പഴങ്കഞ്ഞിയായിട്ട് മാറുമ്പോൾ ശരീരത്തിന് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ പറഞ്ഞുതരാം. ഒന്ന്, പ്രോബയോട്ടിക്സിന്റെ പവർ ഹൗസ് ആണ് പഴങ്കഞ്ഞി. പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ പഴങ്കഞ്ഞിയിൽ ദശലക്ഷക്കണക്കിന് നല്ല ബാക്ടീരിയകൾ രൂപപ്പെടുന്നു. നമ്മൾ മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ദഹന പ്രക്രിയ സുഗമമാക്കാനും ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്നിവ പൂർണ്ണമായിട്ട് മാറാനും സഹായിക്കും. കുടലിന്റെ ആരോഗ്യം മികച്ചതാണെങ്കിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കും. അടുത്തത് വൈറ്റമിൻ B6, B12 എന്നിവയുടെ വർദ്ധനവ്. സാധാരണ ചോറിനേക്കാൾ പഴങ്കഞ്ഞിയിൽ വൈറ്റമിൻ B6, വൈറ്റമിൻ B12 എന്നിവ വളരെ കൂടുതലാണ്. ഇത് ശരീരത്തിലെ അമിത ക്ഷീണം മാറ്റാനും നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും അതീവ ഉത്തമമാണ്. പിന്നെ അയണും കാൽസ്യവും. രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടക്കുന്നതോടെ ചോറിലെ ഇരുമ്പിന്റെ അംശം ഏകദേശം 20 ഇരട്ടിയോളം വർദ്ധിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വിളർച്ച അഥവാ അനീമിയുള്ള അമ്മമാർക്കും കുട്ടികൾക്കും ഇത് മികച്ചൊരു മരുന്ന് കൂടിയാണ്. പിന്നെ ശരീരത്തിന് കുളിർമയും നൽകുന്നു. ചൂടുകാലത്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ തണുപ്പ് നൽകാനായിട്ട് പഴങ്കഞ്ഞിയേക്കാൾ മികച്ച മറ്റൊന്നില്ല. ഇത് അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിന് ദിവസം മുഴുവൻ ആവശ്യമായ ഊർജം നൽകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പഴങ്കഞ്ഞി എല്ലാവർക്കും ഒരുപോലെ നല്ലതാണോ? ഇതിനെന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ? എല്ലാം അറിയാം മനോഹരമായ പാട്ട്.
2: ഇത് മനുഷ്യരെ കറക്കും തളിക.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. പഴങ്കഞ്ഞിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലെ. ഈ പഴങ്കഞ്ഞി പ്രമേഹം അഥവാ ഡയബറ്റീസ് ഉള്ളവർക്ക് ഓക്കെ ആണോ? അവർക്കിത് കഴിക്കാൻ പാടുണ്ടോ? കഴിക്കാൻ പാടില്ല, അത്ര നല്ലതല്ല. കടുത്ത പ്രമേഹമുള്ളവര് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞുതരാം. ഈ ചോറ് രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്ന് പുളിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അന്നജം വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന രൂപത്തിലായിട്ട് മാറുന്നു. ഇത് കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടും. അതായത് ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പ്രമേഹം നിയന്ത്രണ വിധേയമായവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ ചെറിയ അളവിൽ മാത്രം വല്ലപ്പോഴുമൊക്കെ കഴിക്കാം. ഇനി പഴങ്കഞ്ഞിയുടെ മറ്റു ചില ദോഷങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരട്ടെ. ഒന്ന്, തണുപ്പും കഫക്കെട്ടും. ഈ വിട്ടുമാറാത്ത സൈനസൈറ്റിസ്, ആസ്മ, കഫക്കെട്ട് എന്നിവ ഉള്ളവർക്ക് പഴങ്കഞ്ഞി കഴിക്കുന്നത് ചിലപ്പോൾ രോഗം കൂട്ടിയേക്കാം. കാരണം ഇത് ശരീരത്തിന് കടുത്ത തണുപ്പ് നൽകുന്ന ആഹാരമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ പഴങ്കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരാനായിട്ട് സാധ്യതയുണ്ട്. കഠിനമായിട്ടുള്ള ശാരീരിക അധ്വാനം ഇല്ലാത്തവര് രാവിലെ ഇതൊരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ദിവസം മുഴുവൻ അലസതയും ഉറക്കം തൂങ്ങലും അനുഭവപ്പെടും. പിന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് അളവ് നിയന്ത്രിച്ച് കഴിക്കണം. പഴങ്കഞ്ഞിയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണ്, ഈ പഴങ്കഞ്ഞി തയ്യാറാക്കുക, അതിനെ കുറിച്ച് പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ.
2: ഹേയ്, മഹദേവാ, മാടാ.

0: എന്താണ്
1: പെട്രോൾ ഇല്ല

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. പഴങ്കഞ്ഞിയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. പഴങ്കഞ്ഞി അതിന്റെ പൂർണ്ണ ഗുണത്തോടെ എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞുതരട്ടെ. ഒരു സാധാരണ ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിക്ക് രാവിലെ ഒരു ഇടത്തരം പാത്രം, ഒരു ബൗള് പഴങ്കഞ്ഞി തന്നെ ധാരാളമാണ്. അമിതമായിട്ട് കുടിക്കുന്നത് വയറ് നിറയ്ക്കുമെങ്കിലും അലസത ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി തയ്യാറാക്കേണ്ട രീതി പറഞ്ഞുതരാം. തവിടുള്ള മട്ടച്ചോറ്, അതായത് കുത്തിരി ചോറ് എന്നൊക്കെ പറയും, മട്ടരിയുടെ ചോറ്, ഇതുപയോഗിച്ച് വേണം പഴങ്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. വൈറ്റ് റൈസ് അഥവാ പച്ചരി ചോറ് അത്ര നല്ലതല്ല. രാത്രി ചോറ് ബാക്കി വരുമ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് ചോറ് മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട് ഒരു മൺപാത്രത്തിൽ അടച്ചു വയ്ക്കുക. മൺപാത്രമില്ലെങ്കിൽ സ്റ്റീൽ പാത്രമായാലും മതി, പക്ഷെ പ്ലാസ്റ്റിക് പാത്രം ഒഴിവാക്കണം. രാവിലെ ഇതിലേക്ക് ഒരല്പം കട്ടത്തൈരോ മോരോ ചേർക്കാം. ഒപ്പം ചെറിയുള്ളി ചതച്ചതും പച്ചമുളകോ കാന്താരി മുളകോ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് വേണം കഴിക്കാനായിട്ട്. ഈ പഴങ്കഞ്ഞിയുടെ കൂടെ എപ്പോഴും അച്ചാറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കാരണം അച്ചാറിലെ അമിതമായിട്ടുള്ള ഉപ്പും എണ്ണയും പഴങ്കഞ്ഞിയുടെ ഗുണം നശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. പകരം ചെറുപയർ പുഴുങ്ങിയതോ വൻപയർ പുഴുങ്ങിയതോ ചമ്മന്തിയോ കൂട്ടി കഴിക്കുക. ഇത് കാർബോഹൈഡ്രേറ്റിനൊപ്പം ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ കൂടി നൽകാനായിട്ട് സഹായിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും രാവിലെ പഴങ്കഞ്ഞി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പുതിയൊരു ഉന്മേഷം തരുമെന്ന് മനസ്സിലാക്കുക. പഴങ്കഞ്ഞിയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണട്ടോ. ഈ ഉച്ച സമയമാവുന്ന സമയത്തൊക്കെ ഈ തൊണ്ടയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഡ്രൈ ആവും, ഇങ്ങനെ വരണ്ടു വരാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓടിപ്പോയിട്ട് തണുത്തത് എന്തെങ്കിലും കുടിക്കാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ശരീരം വല്ലാതെ തളരുന്ന സമയത്തും ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്നതൊക്കെയാണ് നമുക്ക് നല്ലൊരു ഉന്മേഷം നൽകുന്ന ഒരു കാര്യമല്ലേ. എന്നാൽ ദാഹം മാറ്റാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് കടകളിൽ കിട്ടുന്ന കൃത്രിമ നിറങ്ങളും അമിതമായ പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുള്ള ഈ സോഡാ പാനീയങ്ങളും അല്ലെങ്കിൽ പാക്കറ്റ് ജ്യൂസുകളൊക്കെ ആയിരിക്കും അല്ലേ. ഇവ താൽക്കാലികമായിട്ട് ദാഹം നമുക്ക് മാറ്റുന്നുണ്ടെങ്കിലും ശരീരത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ദോഷമായിട്ട് ബാധിക്കാറുണ്ട്. ഈ അമിതവണ്ണത്തിനും അല്ലെങ്കിൽ പ്രമേഹത്തിനൊക്കെ റീസൺ ആവാറുണ്ട്. അതല്ലാതെ പണച്ചെലവാണെങ്കിൽ വേറൊരു വശം അല്ലേ. അപ്പോ ഈ പണച്ചെലവൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള നാടൻ ചേരുവകൾ കൊണ്ട് ഒരേ സമയം ദാഹം മാറ്റാനും ശരീരത്തിന് തണുപ്പ് നൽകാനും പറ്റിയ ചില സ്മാർട്ട് ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സ്, ആ ഡ്രിങ്ക്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇക്കാലത്തെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം കുൽക്കി, അതെ, ഒരു കാലത്ത് ഇവനുണ്ടാക്കിയ ഒരു ഓളം. ഏത് പള്ളിപ്പെരുന്നാളിന് പോയാലും അല്ലെങ്കിൽ ഒരു പൂരപ്പറമ്പിൽ പോയാലും നമ്മൾ നോക്കി നിൽക്കും. അത്രയും ഈ എന്താ പറയാ, ഈ ഡ്രംസ് ഒക്കെ വായിക്കുന്ന പോലെ വളരെ കലാപരമായിട്ടാണ് ഈ കുൽക്കി സർവത്ത് ഉണ്ടാക്കുന്നത് കാണാറ്. ഭയങ്കര രസമാണ് നോക്കി നിൽക്കാൻ തന്നെ അല്ലേ. അപ്പൊ ആ സ്വന്തം കുൽക്കി, നമ്മുടെ സ്വന്തം കുൽക്കി സർബത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: കേരളത്തിലെ വഴിയോരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ തിരയുന്ന അല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ച് കുടിച്ചിരുന്ന റൈറ്റാണ് ഈ കുൽക്കി സർബത്ത് അല്ലെ. പച്ചമുളകിന്റെ എരിവും ഇഞ്ചിയുടെ മണവും നാരങ്ങയുടെ പുളിയും ഒന്നിച്ച് ചേർന്ന ഒരു പാനീയമുണ്ടല്ലോ. വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാ നോക്കിയാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അപ്പൊ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വലിയ ഗ്ലാസ്സിലേക്ക് പകുതി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ലായനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തേനോ നമുക്ക് ചേർക്കാം കേട്ടോ. ഓപ്ഷനാണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒപ്പം എന്ത് ചെയ്യണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളക് നടുകൈ കീറിയതും കുറച്ച് കറിവേപ്പില ഇടുക. ഇതിലേക്ക് ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ, തലേ ദിവസം കുതിർത്ത് വെച്ച ഒരു സ്പൂൺ കസ്കസ് ഉണ്ടല്ലോ, ബേസിൽ സീറ്റ് ആ സംഭവം, യെസ് കസ്കസ്. ആ കസ്കസ് ആണ് ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരാള് കേട്ടോ. ഈ ഒരു കസ്കസ് ഉണ്ടല്ലോ, ശരീരത്തിന് കടുത്ത തണുപ്പ് നൽകാനായിട്ട് മികച്ചൊരു കാര്യമാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഐസ് ക്യൂബും ഇട്ട് മറ്റൊരു ഗ്ലാസ് വെച്ച് ഇത് നന്നായിട്ട് കുലുക്കിയെടുക്കുക, ഷേക്ക് ചെയ്യുക. ഇനി എരിവും പുളിയും മധുരവും ഒന്നിച്ച് ചേർന്ന് ഈ കുൽക്കി സർബത്ത് ഒരു തവണ കുടിച്ചാൽ പുറത്ത് നിന്ന് പിന്നീട് നമ്മൾ വേറെ വാങ്ങി കുടിക്കില്ല. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. നല്ല കൂളിംഗ് എഫക്ട് തരുന്ന ഒരു പരിപാടിയാണ്. നല്ല ചൂടൊക്കെ എടുത്തിരിക്കുന്ന സമയമാണെങ്കിലേ നിങ്ങൾ ഈ ഒരു കുൽക്കി സർബത്ത് ഉണ്ടാക്കി കുടിച്ചോ കൂട്ടോ. പിന്നെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അവർ കുലുക്കുന്ന ആ ഒരു കുലുക്ക് നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നല്ല രസത്തിൽ നമുക്ക് ഉണ്ടാക്കി കുടിക്കാം, സിമ്പിൾ പരിപാടിയാണ്, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ദ അൾട്ടിമേറ്റ് കേരള സംഭാരം. അതെ, അമൃത പോലൊരു നാടൻ സംഭാരം, അത് മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണല്ലേ. അപ്പൊ ആ ഒരു സംഭാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എനിക്കറിയാം കുറെ പേർക്കൊക്കെ അറിയാന്ന്, പക്ഷെ അറിയാത്തവർ ഇതേ കേൾക്കാൻ റെഡി ആയിക്കോളൂ. പറഞ്ഞുതരാൻ ഞാൻ എന്തായാലും റെഡിയാണ്. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് സ്റ്റഡിയൻ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നല്ലവർക്ക് സ്വന്തം.

0: 360 degree.
1: അതെ, 360 ഡിഗ്രി ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ യുവർ അഹല്യ ഫ്രം 90.4. ഇന്ന് ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് തണുപ്പിക്കുന്ന ഡ്രിങ്ക്സ്. അതെ, ശരീരത്തെ മൊത്തത്തിലൊന്ന് തണുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന വളരെ ലളിതമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സിന്റെ റെസിപ്പീസ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറയാനായിട്ട് വലിയ ഹെവി ഒന്നുമല്ല, വളരെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാട്ടോ. അപ്പൊ എന്തായാലും അടുത്തത് എന്താ നോക്കിയാലോ, അമൃത പോലൊരു നാടൻ സംഭാരം, ദ അൾട്ടിമേറ്റ് കേരള സംഭാരം. യെസ്, ഈ ചൂടെടുക്കുന്ന സമയത്ത് മലയാളികൾക്ക് സംഭാരത്തോളം വലിയൊരു അമൃതം വേറെ ഇല്ല അല്ലേ. വെറും ദാഹശമനി മാത്രമല്ല ശരിക്കും പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാ, ദഹനക്കേട് മാറ്റാനും ശരീരത്തിൽ ചൂട് പുറന്തള്ളാനും പറ്റിയ ഏറ്റവും മികച്ച പ്രകൃതിദത്ത പാനീയാണിത്. നല്ല കട്ടിയുള്ള തൈര് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് മോരാക്കി മാറ്റാം. ഇതിലേക്ക് എന്ത് വേണം, ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറന്നുപോകണ്ട കേട്ടോ, ആ ഉപ്പില്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് അങ്ങ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഇനി കുറച്ചുകൂടി ഫ്ലേവർ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു തണ്ട് മല്ലിയില കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. ചതച്ചിടാവുന്നതാണ്, അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കുന്നു, തണുപ്പിക്കുന്നു. അതിനുശേഷം ഇത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ സംഭാരം കുടിച്ചാലും ഉണ്ടാവില്ല. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം കുടിക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയൊരു നാടൻ ചോയ്സ് ഇത് തന്നെയാണ് കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. ഒപ്പം നല്ല റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ എന്നാൽ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ തണുപ്പിക്കുകയും ചെയ്യും. അപ്പോ ദ അൾട്ടിമേറ്റ് കേരള സംഭാരം എങ്ങനെയെന്ന് മനസ്സിലായാലോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു ഡ്രിങ്ക് എന്താണെന്ന് കേൾക്കാം ഒരു പാട്ടിന് ശേഷം.

0: 360 degree.
1: സാധാരണയായിട്ട് നമ്മൾ കുടിക്കുന്ന നാരങ്ങ വെള്ളത്തിന് ഒരു ചെറിയ നവീകരണം നൽകിയാലോ? യെസ്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പം എങ്ങനെ നമുക്ക് നവീകരിക്കാമെന്ന് നോക്കാം. അതായതുണ്ടല്ലോ, മിൻറ്റ് ലെമണേറ്റ് അഥവാ പുതിയ നാരങ്ങ വെള്ളം, അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് മോഡേൺ വൽക്കരിച്ച് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, മിൻറ്റ് ലെമണേറ്റ് അല്ലെങ്കിൽ പുതിയ നാരങ്ങ വെള്ളം. ഈ കഫേകളിൽ വലിയ തുക കൊടുത്ത് വാങ്ങുന്ന ഈ മൊഹീത്തോയുടെ അതേ രുചിയിൽ നമുക്ക് വീട്ടിലത് ഉണ്ടാക്കാൻ പറ്റും. അതിനെന്ത് വേണം? ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി പുതിയനില, മിൻറ്റ് ലീവ്സ് ഉണ്ടല്ലോ, അതിടാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് മധുരം, ഒരു നുള്ള കല്ലുപ്പ് എന്നിവ ചേർക്കണം കേട്ടോ. ഇതിലേക്ക് എന്തെങ്കിലും കല്ലുപ്പ് എന്നല്ലേ, അത് വേണം, അതിന്റെ ആവശ്യമുണ്ട് അവിടെ കേട്ടോ. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്തെടുക്കണം, അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ യൂസ് ചെയ്ത് നമുക്കതിനെ അരിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ പുതിയനയിലെ ചെറുമതിന് തിളക്കം നൽകാനും അതുപോലെ തന്നെ വായിക്കുണ്ടാവുന്ന ഒരു ബാഡ് സ്മെൽ ഉണ്ടല്ലോ, വായിനാട്ട് അകറ്റാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വെയിലത്ത് നിന്ന് വീർത്ത് കുളിച്ച് വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് റീചാർജ് ആവണം. നമുക്കൊന്ന് എനർജി വേണമെന്ന് തോന്നുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല മികച്ചൊരു എനർജി ഡ്രിങ്കാണ് ഈ മിൻറ്റ് ലെമണേഡ്, അല്ലെങ്കിൽ നമ്മുടെ പുതിയന നിറങ്ങിയ വെള്ളം. അത്രയുള്ള സംഭവം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിനെ പറ്റിയാണ്, നല്ല പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ജ്യൂസിനെ പറ്റിയിട്ടാണ്. കേരം തിങ്ങും നാടാണ് നമ്മുടെ കേരളം അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കൊരു കരിക്കൻ ജ്യൂസ് ആവാം എടുത്തത്. അപ്പൊ അതെങ്ങനെ നോക്കാം, ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുന്ന നല്ല ഉഗ്ര നാടൻ പാനീയങ്ങൾ റെസിപ്പീസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അപ്പൊ കൂടെ ഉള്ളത് ഞാൻ അയിലയാണ് കേട്ടോ. അടുത്ത ടിപ്പ് നോക്കിയാലോ, പോഷകങ്ങൾ നിറഞ്ഞ നല്ല ഉഗ്രൻ കരിക്കിൻ ജ്യൂസ്, ടെൻഡർ കോക്കനട്ട് മാജിക് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ വരദാനമാണ് കരിക്കിൻ വെള്ളം, അല്ലേ? ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം ഉണ്ട്, ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് ഈ കരിക്കിൻ വെള്ളം. അങ്ങനെ തന്നെ കുടിക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുകൊണ്ടൊരു സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്ക് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അതിനുവേണ്ടി എന്ത് വേണം? കരിക്കിൻ വെള്ളവും അതിനുള്ളിലെ മൃദുവായിട്ടുള്ള കാമ്പുണ്ടല്ലോ, ആ വഴുക്കയും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പല സ്ഥലങ്ങളും പല പേരാണ് പറയാൻ കേട്ടോ. ആ തേങ്ങ, അങ്ങനെ എളുപ്പത്തിൽ പറയാല്ലേ. ഓക്കെ, ആ രണ്ട് സംഭവം എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, മിക്സിയുടെ ജാറിലേക്ക് കരിക്കിൻ വെള്ളവും ഈ വഴുക്കയും ഇടുക, കൂടെ 2 സ്പൂൺ പാല്, ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ നമുക്കത് ഈന്തപ്പഴം യൂസ് ചെയ്യാം കേട്ടോ. ചേർത്ത് നന്നായിട്ട് എന്ത് ചെയ്യാം, അടിച്ചെടുക്കുക, മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുടിക്കാവുന്നതാണ്. ഒരു ഹെവി മിൽക്ക് ഷേക്ക് കുടിക്കുന്ന അതേ രുചി നമുക്ക് ഇതിന് കിട്ടുന്നുള്ളതാണ്. എന്നാൽ അത്രയും കലോറിയോ അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള ഫാറ്റോ ഒന്നും തന്നെ ഇതിലില്ലെന്നാണ്. ശരീരത്തിൽ ജലാംശം കുറയുന്നത് ഈ ഒരു ഡീഹൈഡ്രേഷൻ തടയാൻ പറ്റിയ ഏറ്റവും മികച്ച വിഭവം കൂടിയാണ് ഇത്. ഓക്കെ, അപ്പൊ നല്ല ഹെൽത്തിയാണ്, തീർച്ചയായിട്ടും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന കാര്യമാണ്. നല്ല ഫില്ലിംഗ് കൂടിയാണ് കേട്ടോ, പെട്ടെന്ന് വിശക്കില്ല, അങ്ങനെ ഗുണം കൂടി ഇതിനുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി നിറഞ്ഞിട്ടുള്ളൊരു സർബത്ത് ഉണ്ടാക്കിയാലോ. അപ്പൊ എങ്ങനെയാണ് ഈ വിറ്റാമിൻ സി നിറഞ്ഞൊരു സർബത്ത് ഉണ്ടാക്കാന്നുള്ളത് പറയാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്കാണ്.

0: 360 degree.
1: കൂടെ ഉണ്ട് ഞാൻ ആയില്ല. അപ്പൊ അടുത്ത ടിപ്പിലേക്ക് ഞാൻ പോട്ടെ. വിറ്റാമിൻ സി നിറഞ്ഞ നെല്ലിക്ക സർബത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചർമ്മത്തിന് മുടിക്കെല്ലാം ഒരേപോലെ നല്ലതുമായ ഒന്നാണ് എന്ത്? നെല്ലിക്ക, ഗൂസ്ബെറി അല്ലെ. എന്നാൽ കുട്ടികൾക്ക് ഇത് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കും. അപ്പൊ ഇതിനു വേണ്ട ഒരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നെല്ലിക്ക സർബത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനുവേണ്ടി മൂന്നോ നാലോ വലിയ നെല്ലിക്ക കുരുകളഞ്ഞ കഷ്ണങ്ങളാക്കാം. ഇത് മിക്സിയിലിട്ട് അല്പം ഇഞ്ചിയും ഒരു പച്ചമുളകിന്റെ ചെറിയ കഷ്ണവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ നീരിലേക്ക് എന്ത് ചെയ്യണം? ആവശ്യത്തിന് വെള്ളവും കുറച്ച് മധുരവും അല്പം നാരങ്ങ നീരും കൂടി ചേർത്താൽ എന്തായി? നെല്ലിക്ക സർബത്ത് റെഡിയായി. ഈ വിറ്റാമിൻ സി വലിയ അളവിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളാനൊക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് കേട്ടോ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു ഓപ്ഷനാണ് ഈ ഗൂസ്ബെറി ലെമനേഡ് എന്ന് പറയുന്ന സംഭവം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ചെയ്യാം, നല്ല ഹെൽത്തിയുമാണ്.

0: 360-degree.
1: സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് വഴി ഒരുപാട് അപകടങ്ങൾ ഒളിച്ചിരിക്കാറുണ്ടല്ലേ. അതായത് നമ്മൾ ആകർഷകരായിട്ട് പരസ്യങ്ങളൊക്കെ കണ്ടാണ് ഈ സോഡാ പാനീയങ്ങളൊക്കെ വലിയ അളവിൽ തന്നെ വാങ്ങി കുടിക്കാറുണ്ട്. ഇതിലാണെങ്കിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കൂടിയാണ്. ഒരൊറ്റ കുപ്പി സോഡ കുടിക്കുമ്പോൾ തന്നെ ഏകദേശം 10 മുതൽ 12 സ്പൂൺ വരെ പഞ്ചസാരയാണ് ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അല്ലേ. ഇതെന്തെയും ഇത് ചീത്ത കൊളസ്ട്രോൾ ഒക്കെ കൂട്ടാനായിട്ട് കാരണമാവാറുണ്ട്. കൂടാതെ തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ പല്ലുകളുടെ ഇനാമലിനൊക്കെ നശിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. എല്ലുകളുടെ ബലം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം താൽക്കാലികമായിട്ട് കിട്ടുന്ന ആ ഒരു കുളിർമയ്ക്ക് വേണ്ടി സ്വന്തം ആരോഗ്യം പണയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്തരം ശീലങ്ങൾ ചെറുപ്പത്തിൽ ഒഴിവാക്കി കൊടുക്കാനായിട്ട് ആര് ശ്രദ്ധിക്കണം? പാരന്റ്സ് ശ്രദ്ധിക്കണം. നമ്മുടെ നാടൻ പാനീയങ്ങളിലേക്കൊക്കെ മാറുന്ന സമയത്ത് പണം നമുക്ക് ലാഭിക്കാം. അത് മാത്രമല്ല, ഈ കെമിക്കലുകൾ ഇല്ലാത്ത ശുദ്ധമായ ആരോഗ്യം നമുക്ക് കിട്ടുന്നുള്ളതാണല്ലേ. നമ്മുടെ കുടുംബത്തിന് എപ്പോഴും നല്ലതെന്ന് തന്നെയാണ്. ആ ഒരു കാര്യങ്ങൾ കൂടി എന്തായാലും ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഇനി പുറത്തു നിന്ന് ഇത്തരം പാനീയങ്ങളൊക്കെ വാങ്ങി കുടിക്കാൻ വേണ്ടി കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ പ്രകൃതിദത്തമായ നാടൻ രുചികൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്നവയാണല്ലേ. അത്തരത്തിലുള്ള കുറച്ച് നല്ല ശരീരത്തിന് കുളിർമ നൽകുന്ന ഡ്രിങ്ക്സിന്റെ റെസിപ്പീസ് ആണ് ഇന്നത്തെ 360 degree കേട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്ക്സ് തന്നെയാണ്. നല്ല ഹെൽത്തിയാണ്, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, പണച്ചെലവ് കുറവാണ്, ഇസ് ഈസി. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊക്കെ പരീക്ഷ നോക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ഇന്നത്തെ 360 degree നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും 360 degree ഞാൻ മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും അങ്ങനെ എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെയും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞു ചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: വേഗം പറ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയാ ഒന്ന് നോക്കി നടക്കേണ്ട റസിയാ.
1: പെങ്കുളെ, വീട്ടിന് മുന്നിൽ കൂടെ വന്നപ്പോ നല്ല മട്ടൻ ബിരിയാണിനെ മണമടിച്ചല്ലോ. വല്ലപ്പോഴും നമ്മളെ കൂടെ വിളിച്ചത് സൽക്കരിക്കണേ.
0: ഓ, അങ്ങോട്ട് ചെന്നാ മതി, അവളുടെ വാപ്പ അതിനെ വെട്ടി മട്ടൻ ചാപ്സാക്കും.
1: എന്നാ പിന്നെ വേണ്ട ബാപ്പു.
0: മുരളിയുടെ പാട്ട് കഴിഞ്ഞാൽ താരാക്കുറുപ്പിന് ഡാൻസ്. നിങ്ങൾ അകത്തേക്ക് എല്ലാം കാണാം.
1: സൂക്ഷിച്ചു വേണേ.
0: അപ്പോഴാ

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Yavaş. Beni bak.
1: Aa.
0: It's so beautiful.
1: Yes, very beautiful.

0: ഹായ്.
1: യെസ്, താങ്ക് യു.
0: ഓക്കെ, ഇവിടെ ഉണ്ടാവില്ലേ?
2: അല്ല, നിങ്ങൾ
1: കാര്യമുണ്ടെന്ന് വെച്ചോ.
2: പഴമാണ്.
0: എന്താ സംഭവം?
2: കണ്ടിട്ടെന്ത് തോന്നുന്നു?
3: എല്ലാം കഴിഞ്ഞപ്പോ പായസം കുച്ചാൻ വന്നേക്കാ മോൻ.
0: എന്നാ പിന്നെ ഞാൻ പൂക്കളം അവിടെ ഞാൻ കുറച്ച് പെമ്പിളാങ്ങി ഉണ്ടാവും.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

ചരിത്രത്തെ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. എല്ലാ വലിയ പദങ്ങൾക്ക് ശേഷവും മനുഷ്യർ പറയുന്ന വാക്യങ്ങളിൽ ഒരുപാട് കണ്ടുവരുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. ചെയ്യാമായിരുന്നു, ചെയ്യണമായിരുന്നു, കുഡ് ഹാവ്, ഷുഡ് ഹാവ്. ഈ രണ്ടിലും പതുങ്ങിയിരിക്കുന്ന ഉച്ചരിക്കപ്പെടാത്തൊരു അക്ഷരമുണ്ട്. അതിന്റെ മൗനമാണ് ഈ വരാൻ പോകുന്ന വലിയ വിപത്തിന് പിന്നിലെ കാരണം. ആൻഡ് ദാറ്റ് ലെറ്റർ ഈസ്

ബീൽസെബബ്, അന്തിക്രിസ്തു, പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ മൂവ്, തമോഗോളങ്ങളുടെ എമ്പ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയില് ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗെല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
0: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, CP ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ VV രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ 2 തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 അടുക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ വമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദേ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നവുമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മഞ്ഞേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും, 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: ഒരു ഹാപ്പി ന്യൂസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ദാ ഇപ്പോ ഈ നിമിഷം കൃത്യമൊരു 86,400 രൂപ വീണിട്ടുണ്ട്. ഇത് പറയുമ്പോ ഒരു സന്തോഷമില്ലേ? വേഗം പോയി ഫോൺ നോക്കാൻ തോന്നുന്നല്ലേ. പറയണതൊക്കെ സത്യമാണോ? പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് നിങ്ങൾ അത് ചിലവാക്കി തീർത്തില്ലെങ്കിൽ ആ പണം, ഈ 86,400 എന്ന ആ ഒരു തുക അപ്രത്യക്ഷമാകും. നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യുക? ഈ പൈസ ഉപയോഗിച്ചിട്ട് 86,400 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. ഈ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ചില ആളുകൾ ചിലപ്പോൾ സ്വർണം വാങ്ങും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. എന്തായാലും ഒരൊറ്റ പൈസ പോലും ബാക്കി വെക്കില്ല. സത്യമല്ലേ? 12 മണിക്ക് മുൻപേ 86,400 രൂപ എങ്ങനെയും ചെലവാക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു തുക വരുന്നുണ്ട്. പക്ഷെ അത് രൂപയായിട്ടല്ല, സെക്കൻഡുകളായിട്ടാണ്. ദിവസവും കൃത്യം 86,400 സെക്കൻഡ്സ് നമുക്ക് നേച്ചർ തരുന്ന സംഭവമാണ്. അതിൽ എത്ര സെക്കൻഡുകൾ നമ്മൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, എത്ര സെക്കൻഡുകൾ നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു വലിയ സമ്പാദ്യം നമ്മൾ എവിടെയാണ് കൂടുതൽ ചെലവാക്കണേ, അതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ഇത്. എഴുത്തോല, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഈ വിലയേറിയ സമയം നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വഴിയിൽ പോകുന്ന ആരോ നമ്മളെ കുറിച്ചൊരു മോശം കമന്റ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഒരു റീലിന് താഴെ വന്നിട്ട് ആരോ മോശം കമന്റ് ഇട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ എന്താ ചെയ്യുക? അടുത്ത 24 hours നമ്മൾ അത് ആലോചിച്ച് വിഷമിക്കും, അല്ലെങ്കിൽ അവരോട് വഴക്കിടും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലെ സമയം എടുത്ത് നിങ്ങൾ ആർക്കോ ദാനം ചെയ്യുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ കൊടുക്കേണ്ട സമയം നിങ്ങളെ അറിയുപോലും ഇല്ലാത്ത ആർക്കോ വേണ്ടിയിട്ട് കളയുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അത് എത്ര വലിയ മണ്ടത്തരമാണ് നമ്മൾ ദിവസം ചെയ്യണത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ സമയം ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നെക്സ്റ്റ് സോങ്ങിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വെയിറ്റിംഗ് ആണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നാളെ പഠിക്കാം, നാളെ മുതൽ ആരോഗ്യകാര്യം ശ്രദ്ധിക്കാം, നാളെ മക്കളോട് സംസാരിക്കാം, നാളെ ഞാൻ അക്കാര്യം എന്തായാലും ചെയ്തിരിക്കും. അങ്ങനെ അങ്ങനെ നാളെ എന്നുള്ളൊരു കാര്യം, നാളെ ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവം പ്രായഭേദമന്യേ കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വാക്കിന്റെ പുറകെയാണ് എല്ലാവരും നാളെ നാളെ നാളെ അല്ലെ. നമ്മളൊക്കെ സ്വയം പറയുന്ന ഏറ്റവും വലിയ എന്താ, മനുഷ്യന്റെ കലണ്ടറിൽ നാളെ എന്നൊരു ദിവസം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ അത് എപ്പോഴും ഇന്ന് മാത്രമായിരിക്കും അല്ലെ. നമ്മൾ മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും പല മനുഷ്യരും പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾ ഈ നുണയുടെ വലിപ്പം മനസ്സിലാക്കുന്നത്. നാളെ സംസാരിക്കാം, നാളെ ഞാൻ ആ വഴക്ക് തീർക്കാം, നാളെ അയാളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നു. നാളെ ഒരുപക്ഷെ അയാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലോ, ഈ ലോകത്ത് തന്നെ ഇല്ലെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം, കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതൊന്ന് ആലോചിച്ചിരിക്കൂ. ഞാൻ ഇപ്പൊ വരാം, ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: കൂടെ കൂടെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദാ അങ്ങ് പോവാണ്. എഴുത്തോലയിൽ നിന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ വസ്ത്രങ്ങളോ ഉപയോഗിക്കാത്ത സാധനങ്ങളോ കുന്നുകൂടി കിടന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളതെടുത്ത് കളയും അല്ലേ, നമ്മൾ വീട് വൃത്തിയാക്കും. പക്ഷേ ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മളോട് ആരെങ്കിലും ചെയ്ത ദ്രോഹങ്ങൾ, പഴയ ദേഷ്യം, കുറ്റബോധം, പക, ഇതൊക്കെ കാലങ്ങളായിട്ട് ചുമന്ന് നടക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ഉള്ളിൽ വലിയ ഭാരം പേറിയിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും നടക്കുന്നത്. ഈ ഭാരം ചുമന്നുകൊണ്ട് എങ്ങനെയാ ജീവിതത്തിൽ മുന്നോട്ട് ഓടാൻ പറ്റുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം. നമ്മളോട് ഒരാളൊരു തെറ്റു ചെയ്തു, മോശം ചെയ്തു, എന്നാലും അയാൾ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആ കാര്യം നമ്മളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോടൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതല്ലല്ലോ ആക്ച്വലി അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സിനാണ് സമാധാനം കിട്ടുക അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ പഴയ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. മനസ്സങ്ങനെ ലൈറ്റ് ആകുമ്പോൾ മാത്രമേ ലൈഫ് ബ്യൂട്ടിഫുൾ ആവൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: 10th ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
5: നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
7: FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടുതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിയാ?
2: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in. ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ 0 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
8: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: അരി ഒക്കെ വിവേ.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400224764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാരം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Didi. Didi.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
0: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
6: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: 10th ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
9: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
10: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏവർക്കും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: Story of life.
3: Lighten your life. Lighten.
4: നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പരാതിയുണ്ട്, ഇപ്പോൾ ഒട്ടും സമയമില്ല, ഭയങ്കര തിരക്കാണ്. ചിലപ്പോൾ സുഹൃത്തുക്കൾ പറയും, ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പറയും, നീയൊക്കെ ഇപ്പോൾ വലിയ ആളായി, പഴയതുപോലെ സംസാരിക്കാനൊന്നും സമയമില്ലല്ലോ എന്ന്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം തോന്നും, ഇല്ലേ? പക്ഷേ ആ തിരക്കുകളുടെ മറ്റൊരു വശത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഓട്ടപ്പാച്ചിലുകൾക്ക് പിന്നിലെ വലിയൊരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ കഠിനമായ തിരക്കുകളിലായിരിക്കും, കൂടെയുള്ളവരെ പോലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തവർ. അതിൽ മറ്റുള്ളവർ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം ആ തിരക്ക് എന്നത് നമ്മുടെ ലൈഫിലെ വളർച്ചയാണ്. ആ വളർച്ച വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റും. ഒരു വിത്ത് മണ്ണിൽ കിടക്കുമ്പോഴേ അതിന് വലിയ തിരക്കുകളൊന്നുമില്ല, എന്നാൽ അത് മുളപൊട്ടി മണ്ണ് തുരന്ന് പുറത്ത് വന്ന് വലിയൊരു മരമായിട്ട് വളരാൻ തുടങ്ങുമ്പോൾ അതിനൊരുപാട് പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടി വരും. മനുഷ്യൻ്റെ ലൈഫും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ സ്വപ്നങ്ങളിലോ നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിലിറ്റീസ് കൂടും. ആ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളെ തിരക്കുള്ളവരാക്കി മാറ്റുന്നത്. തിരക്കുകളൊന്നും ഇല്ലാത്ത ജീവിതം സുഖകരമായിട്ട് തോന്നാം, പക്ഷെ അവിടെ വളർച്ചയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് ഈ ഓടുന്ന ഓട്ടോ ഒക്കെ നാളെ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നല്ലൊരു ഭാവിക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ സമയക്കുറവിനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ വല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവര്, നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുന്നവര് ആ തിരക്കുകളെ നിങ്ങളുടെ വിജയമായി കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. വളർച്ച എന്നത് ഒരു വലിയൊരു അനുഗ്രഹമല്ലേ? ആ വളർച്ചയുടെ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. എന്നാൽ ഒപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ കൂടെയുള്ളവർക്ക് നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നൊരു ചെറിയ ഉറപ്പ് നൽകാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. ദിവസത്തിൽ ഒരു മിനിറ്റെങ്കിലും അവർക്കായിട്ട് മാറ്റിവെക്കണം. ആ ഒരു മിനിറ്റ് മതി അവരിലുള്ള പരാതികളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കുക, വളർച്ചയുടെ തിരക്കുകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നാളത്തെ വിജയത്തിനായിട്ട് ഇന്ന് തിരക്കുകളിൽ പെടുന്നത്. ആ വളർച്ചയെ ആരും തടയാനായിട്ട് അനുവദിക്കരുത്. തിരക്കുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അടയാളമാണ്. സ്വപ്നങ്ങളിലേക്ക് പറക്കണം, ഒപ്പം തന്നെ കൂടെയുള്ളവരെയും ചേർത്ത്

0: story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. ചില ബന്ധങ്ങൾ ഒരായുസ് മുഴുവൻ കൂടെ ഉണ്ടാവും, എന്നാൽ മറ്റു ചിലത് പല കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ അവസാനിച്ചു പോകാറുണ്ട്. ഒരു ബന്ധം തകരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാനസിക വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ വേർപിരിയലിന് ശേഷം നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവവും സംസ്കാരവും അടങ്ങിയിരിക്കുന്നത്. ഒരു ജീവിത മര്യാദയുണ്ട്. ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ആ ബന്ധം അവസാനിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ആ ബന്ധത്തിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ പങ്കുവച്ച രഹസ്യങ്ങൾ, പരസ്പരം പറഞ്ഞ വാക്കുകൾ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള

ഇതൊക്കെ അന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അല്ലേ? ഇന്ന് സാഹചര്യങ്ങൾ മാറി, നിങ്ങൾ രണ്ട് വഴിക്കാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അന്ന് തന്ന വിശ്വാസത്തെ ചതിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബന്ധം അവസാനിച്ചു കഴിഞ്ഞാലും അന്ന് നൽകിയ ആ ബഹുമാനം അവിടെ അങ്ങനെ അവശേഷിക്കണം. ചിലര് ചെയ്യാറുണ്ട്, ഒരു ബന്ധം തകരുമ്പോൾ മറുഭാഗത്തെയുള്ള ആളെ മോശക്കാരനാക്കാനായിട്ട് വേണ്ടി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും മെസ്സേജുകളും ഒക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ മാത്രമല്ല താക്കുന്നത്,

മാത്രമല്ല അന്തസ്സോടെ പടിയിറങ്ങാനും നമുക്ക് കഴിയണം. ഒരു വിജയകരമാകണമെന്നില്ല, പക്ഷെ തകർന്ന ബന്ധങ്ങളിൽ നിന്ന് പോലും നല്ല മനുഷ്യനായി പുറത്തു വരാൻ നമുക്ക് കഴിയണം. ഓർമ്മകൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവ നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ കൈകളിലേക്ക് അതൊരു വെറും കഥയായി വിട്ടുകൊടുക്കാതിരിക്കുക. ബന്ധങ്ങളിൽ എപ്പോഴും മാന്യത കാത്തു സൂക്ഷിക്കണം. അത് ആ ബന്ധങ്ങൾ കൂടെ ഉണ്ടാവുമ്പോഴും നമ്മളെ വിട്ട് പോകുമ്പോഴും. അന്തസ്സുള്ള പടിയിറക്കങ്ങൾ വലിയ മനുഷ്യന്മാരെ സൃഷ്ടിക്കണം. മനസ്സിലായോ?

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ ഒക്കെ വായിക്കാറുള്ള ഒരു വരിയുണ്ട്, തിരക്ക് എന്നത് വെറും ഒരു കാരണമാണ്. സത്യത്തിലെല്ലാം പ്രയോറിറ്റിയുടെ അല്ലെങ്കിൽ മുൻഗണനകൾ

പ്രശ്നമാണ്. നിങ്ങളെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്കായി സമയം കണ്ടെത്താനായിട്ട് കഴിയും. കേൾക്കുമ്പോൾ വളരെ ശരിയാണ് എന്ന് തോന്നുന്ന വലിയൊരു പഞ്ചുള്ള വരിയാണല്ലേ ഇത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ലൈഫ് എന്നത് മൊബൈൽ സ്ക്രീനിലെ വരികൾ പോലെ അത്ര എളുപ്പമാണ്. എല്ലാവരുടെയും ലൈഫിലെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ ഒരുപോലെയാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ പ്രയോറിറ്റി എന്ന വാക്കിനെ കുറിച്ചാണ്. പ്രയോറിറ്റി എന്ന വാക്കിനപ്പുറമുള്ള ചില മനുഷ്യന്മാരുടെ നിസ്സഹായമായ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ തിരക്കുകളെയും പ്രയോറിറ്റിയുടെ കുറ്റമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ചില മനുഷ്യർ ശരിക്കും തിരക്കിലാണ്. ജീവിതത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ നെട്ടോട്ടത്തിലാണ് അവർ. അവർ ചിലപ്പോഴൊന്നും കൂടെയുള്ളവരെ കണ്ടു എന്ന് വരില്ല. മനസ്സിലായോ? രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു ദിവസത്തെ അധ്വാനം നിന്ന് കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയിലാകുമെന്ന് ഭയപ്പെടുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ ജോലിയും അതിജീവനവും കഴിഞ്ഞിട്ട് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാറില്ല. അത് അവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പ്രയോറിറ്റി അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ ഒരു യന്ത്രത്തെ പോലെ ഓടിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർ നമുക്ക് സമയം തരണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരുതരം സ്വാർത്ഥതയാണ്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദങ്ങളോ കടബാധ്യതകളോ ഔദ്യോഗിക ജീവിതത്തിലെ പ്രതിസന്ധികളോ നമ്മൾ കാണാറില്ല. ആ തിരക്കുകൾക്കിടയിൽ അവർ ചിലപ്പോൾ ഒരു മെസ്സേജിന് മറുപടി തരാനായിട്ട് മറന്നു പോകാം, അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. അതിനർത്ഥം അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നല്ല, മറിച്ച് അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കഠിനമായ പോരാട്ടത്തിലാണ് എന്ന് കൂടിയാണ്. മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് മുമ്പ് ഒരല്പം സഹതാപത്തോടെ അവരുടെ ഭാഗത്തുകൂടെ നിന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. എല്ലാവർക്കും 24 മണിക്കൂറും റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തിരക്കുകൾ മാത്രമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള തിരക്കുകളും ഈ ലോകത്തുണ്ട്. സ്നേഹമുള്ള ബന്ധങ്ങളിൽ വേണ്ടത് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കലുകളാണ്. നീ തിരക്കിലാണ് എന്ന് എനിക്കറിയാം, സാരല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് കൂടെയുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ബന്ധങ്ങളെ പ്രയോറിറ്റിയുടെ ലേബലൊട്ടിച്ച് മാത്രം അളക്കാതിരിക്കണം. കഷ്ടപ്പെടുന്നവരുടെ, അധ്വാനിക്കുന്നവരുടെ തിരക്കുകളെ ബഹുമാനിക്കണം. അവർക്ക് തളരാതിരിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു പിന്തുണയെങ്കിലും നൽകുക. മനസ്സിലാക്കലുകൾ ഉള്ളിടത്ത് പരാതികൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. ആത്മാർത്ഥമായ സ്നേഹത്തോടുകൂടി പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. മനസ്സിലാക്കുക.

0: என்ன சொல்ல போகிறார்?
1: சந்திவாதம், ஸ்ட்ரோக், முட்டு வேதனா, நடுவேதனா, கழுத்து வேதனா தொடங்கிய பிரச்சனைகள் நீங்களே அலட்டுண்டோ? എല്ലാവിധ ഇടുപ്പ് കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇത പിടിച്ചോ, റേഷന് 15000, പച്ചക്കറികൾക്ക് 2000.
2: അപ്പൊ കറണ്ട് ബില്ലിന്
3: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
6: നമസ്കാരം, എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. പാട്ടുകൾ കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് കാതുകൊടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ രസമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പാട്ടിന് പിന്നില് ചില പിന്നാമ്പുറ കഥകൾ ഉണ്ടാകും അല്ലെ? ഓരോ ഗാനങ്ങളും നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നതിന് മുൻപേ അതിന്റെ സൃഷ്ടാക്കൾ കടന്നു വരുന്ന വഴികൾ, ആ വഴികൾ അത്രയും കൗതുകം നിറഞ്ഞ വഴികളാണ്. പാട്ടുപോലെ തന്നെ അത്രമേൽ മനോഹരമാണ് ഓരോ ഗാനത്തിന് പിന്നിലെയും അറിയാ കഥകൾ. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ചില ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകളും ആ പാട്ടിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെയും പോലെ ഇന്നും ഓർമ്മയിലുണരും ഗാനങ്ങൾ എത്തിയിട്ടുള്ളത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആദ്യം നമുക്ക് പാട്ടിലേക്കും പാട്ടിന് പിന്നിലെ വിശേഷങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുന്നേ കൈതപ്രത്തിന്റെ മനോഹരമായൊരു പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനോഹരമായ ഗാനമാണ്. വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ വരികളിലൂടെ നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞാല് ആ വരികളിലൂടെ തന്നെ നമുക്ക് ആ പാട്ടിനെ കാണാൻ കൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ആ മനോഹരമായ ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ദാ ഇവിടെ തുടങ്ങാം.

വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആലാപനത്തിലെ ആ ഒരു ഭംഗി കൊണ്ടുമൊക്കെ ഈ പാട്ട് ഒരുപാട് സ്പെഷ്യലായിട്ട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് പേരുണ്ടാകും അല്ലെ. പക്ഷെ എനിക്കെപ്പോഴും ഈ പാട്ടിന്റെ വരികളോടാണ് കൂടുതൽ ഇഷ്ടം. വരികൾ എഴുതിയിട്ടുള്ളതും സംഗീതം പകർന്നിരിക്കുന്നതും കൈതപ്രമാണ്. കൈതപ്രത്തിന്റെ വരികൾക്കുള്ള ആ ഒരു ചന്തം സംഗീതത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്, ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വരികൾക്കൊരു പ്രത്യേക ഭംഗി ലേശം കൂടുതലാണെന്ന് തോന്നും ഈ പാട്ട് ഓരോ തവണ കേൾക്കുന്ന സമയത്ത്. ഇനി നമ്മള് 1986 ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആ സിനിമ, നഖക്ഷതങ്ങൾ എന്ന സിനിമ. പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. വിനീതും മോനിഷയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ച് ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. ഇരുവർക്കും ഈ ഒരു സിനിമ പാഠപുസ്തകമായിരുന്നു എന്ന് പിന്നീട് പല ഇന്റർവ്യൂസിലും വിനീത് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നഖക്ഷതങ്ങൾ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയല്ലേ. എന്താ പറയാ, മനോഹരമായ ഒരു കഥ വായിച്ച പോലെയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുക അല്ലേ. ഹരിഹരന്റെയും MT യുടെയും മാജിക്, ബോംബെ രവിയുടെയും ONV യുടെയും മാജിക്, അഭിനേതാക്കളുടെ എല്ലാവരുടെയും ഒരു മാസ്മരിക പ്രകടനം, പ്രത്യേകിച്ച് വിനീതും മോനിഷയും സലീമ ഇവരൊക്കെ നിറഞ്ഞാടിയ സിനിമ, ഒന്നിനൊന്ന് മികച്ച അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച 1986 സൂപ്പർ ഹിറ്റ് സിനിമ നഖക്ഷതം.

ഈ ഗാനമൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ആസ്വദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ബോംബെ രവിയെ മറുനാടൻ സംഗീതജ്ഞൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക അല്ലേ? ഇത്രയ്ക്ക് മലയാളിത്തം ചേർന്ന് നിൽക്കുന്ന ഈണം അദ്ദേഹം നമുക്ക് സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ഒരു മറുനാടൻ മ്യൂസിക് ഡയറക്ടർ എന്ന് വിളിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിലെ ഒരു ഗാനരംഗം, മറ്റൊരു ഗാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഹരിഹരൻ ബോംബെ രവിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുവായൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഗാനം വേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ ഗുരുവായൂരില് അതുവരെ പോയിട്ടില്ലാത്ത ബോംബെ രവി ഒരു കാര്യം മാത്രം ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് അവിടുത്തെ ആംബിയൻസ്, രാവിലെ മുതലുള്ള പൂജകള്, ആളുകളുടെ ശബ്ദം, മണിയൊച്ചകളുടെ ശബ്ദം, അങ്ങനെ മൊത്തത്തില് ഗുരുവായൂർ അമ്പലത്തിന്റെ ആംബിയൻസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബോംബെ രവി ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്. ഹരിഹരൻ ഒട്ടും മടിച്ചില്ല, അദ്ദേഹം ഒരു അസിസ്റ്റന്റിനെ അപ്പൊ തന്നെ ഗുരുവായൂരിലേക്ക് വിടുന്നു. അവിടെ നിന്നും രാവിലെ മുതലുള്ള എല്ലാ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ നട തുറക്കുന്നതു മുതൽ നടയടക്കുന്നത് വരെയുള്ള ഒച്ചകൾ, ആ ഒച്ചകളുമായിട്ട് ഹരിഹരൻ അയച്ച അസിസ്റ്റന്റ് തിരിച്ചു വരികയാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ട ഒച്ചകള് ബോംബെ രവിക്ക് കൈമാറുന്നു. അദ്ദേഹം അത് കേട്ടതിനു ശേഷമാണ് നഗക്ഷേത്രങ്ങളിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ഈണം കൊടുക്കുന്നത്.

സംഗീതം ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരമുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒറ്റ സിനിമ മൂന്ന് സംഗീത സംവിധായകര്. ഏ ചുമ്മാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. അങ്ങനെ ഒരു സിനിമയുണ്ട്. ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ സിനിമയും ആ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് സംഗീത സംവിധായകർ ചേർന്ന് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു കഥ. അതും ആ മൂന്ന് പേരും ലെജൻഡറി കമ്പോസേഴ്സ് ആണ്. 1991 അമ്പിളിയുടെ സംവിധാനത്തിൽ വന്ന ഗാനമേള എന്ന ചിത്രത്തിനാണ് ഇങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള കഥയുള്ളത്. രവീന്ദ്രൻ മാസ്റ്റർ, ജെറി അമൽദേവ്, എ ടി ഉമർ ഇവരായിരുന്നു ആ മൂന്ന് സംഗീത സംവിധായകർ. രവീന്ദ്രൻ മാഷ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഗാനങ്ങളാണ് ചെയ്തത്. രണ്ടും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഗാനം. ആ ഗാനങ്ങളിൽ കുറച്ച് പോപ്പുലാരിറ്റി കൂടുതലുള്ളത് ദാ ഈ ഒരു പാട്ടിനാണ്.

0: അളിഞ്ഞു വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ
1: സാരി മേരി രാജേശ്വരി സാരി മേരി രാജേശ്വരി.
2: മലയാള സിനിമയിലെ കുറേയധികം അപൂർവതകളായിട്ട് വന്ന ഒരു ചിത്രമായിരുന്നു ഗാനമേള എന്ന സിനിമ. ആ സിനിമയില് മൂന്ന് സംഗീത സംവിധായകരാണ് ഒന്നിച്ചത്. ഒന്ന് ജെറി അമൽദേവ്, മറ്റൊന്ന് എ ടി ഉമർ, പിന്നെ നമ്മുടെ രവീന്ദ്രൻ മാഷ്. പിന്നെ ഈ സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുള്ളത് നടൻ ജഗദീഷാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ സിനിമയില് രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു പാട്ട് നമ്മൾ കേട്ടു, ശാരി മേരി രാജേശ്വരി എന്ന പാട്ട്. മനോഹരമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ ആണ് ആ ഒരു പാട്ടല്ലേ. ഈ ശാരി മേരി രാജേശ്വരിയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി രണ്ടാമത് ചെയ്ത പാട്ടാണ്. ലേശം ഇഷ്ട കൂടുതലുള്ളത് ആ ഒരു പാട്ടിനോടാണ്. ശശി ചിറ്റഞ്ഞൂരിന്റെ മനോഹരമായ വരികൾ, പ്രണയാർദ്രമായ വരികളുള്ള ഒരു ഗാനാണത്. ദാസേട്ടന്റെ പ്രണയമുഖരിതമായ ശബ്ദത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ഗാനമേളയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ആ രണ്ടാമത്തെ പാട്ട് കേൾക്കാം നമുക്കിനി, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

പാട്ടും പാട്ടിന് പിന്നിലെ വിശേഷങ്ങളുമായിട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഓമനി നീയൊരോമൽ ഭാവഗീതമായി, ആ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി മറ്റൊരു പാട്ടിലേക്ക് പോകുമ്പോ, വീണു നാഗവള്ളി സംവിധാനം ചെയ്തൊരു സിനിമ, സ്വാഗതം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിലൊരു പാട്ടുണ്ട്, കേൾക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ ഉള്ളില് മഞ്ഞു പെയ്യും പോലെ സുഖം തരുന്നൊരു പാട്ട്. പ്രണയാതുരായ യുവ മിഥുനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിച്ചു തിരുമല എഴുതിയ ഗാനം. ജയറാമിനെയും പാർവതിയെയും ഉർവശിയെയും അശോകനെയും ഒക്കെ ഈ ഒരു പാട്ടിന്റെ രംഗത്ത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ചേലാണ്. ജി വേണുഗോപാലും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സ്വാഗതം എന്ന സിനിമയിലെ മഞ്ഞിന്റെ സുഖമുള്ള പാട്ട് കേൾക്കാം നമുക്കിനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവ എന്ന ഈ പാട്ട് പലരും വിചാരിച്ചിട്ടുള്ളത് ജോൺസൺ മാഷിന്റെ കമ്പോസിഷൻ ആണെന്നാണ്. അങ്ങനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ആക്ച്വലി രാജാമണി എന്ന പണ്ടത്തെ ആക്ഷൻ സിനിമകളിലെ 90s സമയത്തെ മാസ് ആക്ഷൻ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു റീ റെക്കോർഡിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അതായിരുന്നു രാജാമണി എന്ന മ്യൂസീഷ്യൻ. അദ്ദേഹമാണ് ഈ ഒരു പാട്ട് ചെയ്തിട്ടുള്ളത്. രാജാമണി എന്ന മ്യൂസിക് കമ്പോസർ ചെയ്തു വെച്ച ഗാനങ്ങളിൽ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ട സ്വാഗതം എന്ന സിനിമയിലെ ഈ ഒരു ഗാനം. ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലെ അടുത്ത ട്രാക്കിലേക്ക് പോവാണ്. ഉപജീവനത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ട് കല ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോയ ഒരു കലാകാരൻ. ആ കലാകാരൻ ചെയ്ത പാട്ടുകൾ എല്ലാവർക്കും അറിയാം, എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. പക്ഷേ അയാളെ നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഇനി. കല്യാണി രാഗത്തിൽ അദ്ദേഹം ONV യുടെ വരികളാണ് ഈണത്തിലാക്കിയത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ആ മ്യൂസിക് ഡയറക്ടറെ കുറിച്ചും ആ സിനിമയെ കുറിച്ചും ഒക്കെ കേൾക്കാം.

ഈ പാട്ട് OMB എഴുതിയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് ചിലപ്പോൾ ബോംബെ രവിയുടെ പാട്ടാണെന്നും ജോൺസൺ മാഷ്ടയും രവീന്ദ്രൻ മാഷ്ടയും ഒക്കെ ഗാനാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ആർ സോമശേഖരൻ എന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകന്റെ ഗാനാണിത്. ഗൾഫിൽ പോയ അദ്ദേഹം ലീവിന് നാട്ടിൽ വന്ന ശേഷമാണ് ജാതകം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതുന്നത്. ജയറാമും പാർവതിയൊക്കെ ഒന്നിച്ചൊരു സിനിമയാണ് ജാതകം. സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ അനുജൻ സുരേഷ് ഉണ്ണിത്താനാണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോൾ ഇദ്ദേഹം ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നു, പാട്ടുകൾ എഴുതുന്നു. ആ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു മാസ്റ്റർ പീസായ ഗാനാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ട് ആക്ച്വലി ആർ സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറെ തേടിയിട്ട് ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിൽ നിന്ന് വന്നു. പുളിയിലെ കരയോലും എന്ന പാട്ട് കേട്ടിട്ട് ലോഹിതദാസും സിബി മലയിലും അദ്ദേഹത്തിനെ അവരുടെ അടുത്ത സിനിമയിലേക്ക് വിളിച്ചു. ആ സിനിമ കിരീടമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ സിനിമയിൽ ചേരാനായിട്ട് സാധിച്ചില്ല. കമ്പോസ് ചെയ്യാനായിട്ട് വേറെ ആളെ വിളിക്കേണ്ടി വന്നു. OMB ഒരു ക്ലാസ് നിറഞ്ഞു നിൽക്കുന്ന പാട്ടാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ടില്ലേ. എന്താ വരികള്? ഈ പാട്ടൊക്കെ ഇറങ്ങിയ സമയം മുതൽ ഒരു 2000 കാലഘട്ടം വരെ കല്യാണ കാസറ്റിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ ആവാത്തൊരു പാട്ടായിരുന്നു. കല്യാണ കാസറ്റുകളിൽ നിറഞ്ഞു നിന്നൊരു പാട്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

കാലം ഇത്ര കഴിഞ്ഞാലും ചില പാട്ടിലെ ഫ്രഷ്നെസ് അങ്ങനെയൊന്നും പോയി പോവൂല. അങ്ങനെ ഒരു പാട്ടാണ് ജാതകം എന്ന സിനിമയിലെ പുളിയിലക്കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഓരോ തവണ കേൾക്കുന്ന സമയത്തും നമുക്ക് ഇന്നലെ ഇറങ്ങിയ ആ ഒരു ഫീലാണ്. ഒരുപാട് ഓർമ്മകളിലേക്ക് പലരെയും കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. ഇനി നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോവാണ്. പത്മരാജന്റെ സിനിമയാണ്. ആ സിനിമയുടെ മ്യൂസിക് കോമ്പോസിഷൻ ഒക്കെ നടക്കുന്നത് ചെന്നൈയിലുള്ള ഒരു ഹോട്ടലിലാണ്. പാം ഗ്രൂവ് എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. ഒയിൻ്റെ ആയിരുന്നു ആദ്യം ചിത്രത്തിന്റെ ഗാനരചയിതാവ്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മാറി. പകരം ശ്രീകുമാരൻ തമ്പിയാണ് പാട്ട് എഴുതാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാലമായിട്ടും പത്മരാജൻ സിനിമകളില് ശ്രീകുമാരൻ തമ്പി പാട്ട് എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പരിഭവം, പാട്ട് എഴുതാൻ തന്നെ വിളിക്കാത്തതിലുള്ള പരിഭവം പറഞ്ഞ തമ്പി സാറിനോട് പത്മരാജൻ പറയാണ്, അധികം സംസാരമൊന്നും വേണ്ട, പണിയെടുത്താൽ മതി എന്നും, വർക്ക് മോർ ടോക്ക് ലെസ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അദ്ദേഹം അത് തമാശയിൽ പറഞ്ഞതാണ് എങ്കിലും ശ്രീകുമാരൻ തമ്പിക്ക് അതത്ര ഇഷ്ടായില്ല. അദ്ദേഹം ഉടനടി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. അങ്ങനെ പത്മരാജൻ പിന്നീട് നേരിട്ട് പോയി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ക്ഷണിച്ച് തിരിച്ച് അദ്ദേഹം ഈ ഒരു ഹോട്ടലിലേക്ക് വന്ന് ഇരുന്ന് എഴുതിയ പാട്ടാണ് ദാ ഈ പാട്ട്.

തിരുമ്പാവൂർ രവീന്ദ്രനാഥ് എന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം ആദ്യമായി സംഗീത സംവിധായകന്റെ കുപ്പായം അണിയുന്ന ചിത്രം തൂവാനത്തുമ്പികൾ എന്ന പത്മരാജന്റെ ഓൾ ടൈം ക്ലാസിക് സിനിമയിലാണ്. ഇദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മള് ആർ സോമശേഖരൻ എന്ന സംഗീത സംവിധായകനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടാണ് അതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ചില പാട്ടുകൾ നമുക്ക് തന്ന, കുറേയധികം ടൈംലെസ് ക്ലാസിക്കുകൾ നമുക്ക് തന്ന ഒരു സംഗീത സംവിധായകനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ ഗാനത്തിന്റെ നമ്മളിപ്പോൾ കേട്ട ഒന്നാം രാഗം പാടി എന്ന പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ മോഹൻ സിത്താരയാണ് കേട്ടോ. അതുകൂടെ പറയാണ്, പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പി ഒരു ഒറ്റ രാത്രി കൊണ്ട് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

കേട്ട് നിർത്തിയ പാട്ടുൾപ്പെടെയുള്ള ഗാനങ്ങള് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഹൃദയപൂർവ്വം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുമായിട്ടാണ് ഇന്നത്തെയും പോലെ ഇന്നും ഓർമ്മയിലുണരും ഗാനങ്ങൾ എത്തിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഇന്നത്തെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിൽ കേട്ടുമുട്ടും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഔട്ട്.

0: പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
6: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാണ്.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രമാൻ, പാലക്കാട്.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
6: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
1: അഹല്യ FM ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.